0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബക്കറയിലെ 141 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് എഹ്സാൻ.

0: في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم
1: മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഒക്ടോബർ 8 ഹിജ്റ വർഷം 1448 റബീഉൽ ആഖിർ 26. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. സൂറ ഇസ്റ വചനം 9. ഈ ദിവ്യ സന്ദേശം കേൾക്കാനും പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളും തജ്വീദ് പഠനവും ഖുർആൻ അർത്ഥവും വിശദീകരണവുമായി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: സ്നേഹനിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുകയാണ് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നും 12 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ജസാക്കും അല്ലാഹു ഖൈറ. വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നും 12 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശൈഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: نور أضل على الحياة رحيما.
2: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
4: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി 500 ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: هي الحبيبة والمختار.
0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: Peace Radio, tuned to reality.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്ത് ഹുജറാത്തിലെ ഏതാനും വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൗലാൻ ഖുർത്തിശി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: സലാത്തു വസ്സലാമു അലാൽ മബൂസ് റഹ്മത്തുല്ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ ഹാഖ 19-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. فأما من أوتي كتابه بيمينه فأما ميم شد لون منكيا بين من أوتي إلهار من أوتي إلهار من أوتي ഒട്ടു മണിക്കണ്ട എങ്ങനെ
4: من أوتي
3: ترمدي كتابه بيمينه فيقول ها أم അട മദ് മുത്തസില് നല്ലോണം നീട്ടണം. اقرأوا كتابي إني لننت إني مد لننت منك يا نون مشددين الله لننت
4: لننت
3: أني ملاق حسابي أبدا ملاق تنوين شاشم حاو إلا هاران മുലാഖിൻ ഹിസാബിയ അങ്ങനെ
4: മുലാഖിൻ ഹിസാബിയ
3: ഫഹുവ ഫീ ഈഷത്തിർ റാളിയ ഫഹുവ ഫീ ഈഷത്തിൻ തൻവീന് പിന്നെ റ അപ്പോൾ ഒട്ടും ഉന്നത്തില്ലാതെ ഇദ്ഗാം ബിലാഗുന്ന ഈഷത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ തൻവീന് ശേഷം ഐനാണ് അതും അങ്ങനെ തന്നെ ഒട്ടും ഉന്നത്ത് ഇല്ലാതെ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാദാനിയ കുലു വശ്റബു ഹനീഅൻ ബിമാ ഇഖ്ലാബാണ് തൻവീന് ശേഷം ബാ ആണ് അപ്പോൾ ഹനീഅൻ മദ്ദുണ്ട് അവിടെ മദ്ദും പിന്നെ മണിക്കുഞ്ചിയ അതിന് ശേഷം മണിക്കുഞ്ചിയ ഹനി

0: ഖുതൂഫുഹാന ആകരുത്, ഖുതൂഫുഹ. ഖുതൂഫുഹ ഖുതൂഫുഹ ദാനിയ
1: ഖുതൂഫുഹ ദാനിയ.
0: കുലു വശ്രബു ഹനീഅം ബിമാ അസ്ലംഫ്തും ഫിൽ അയ്യ.

وأما من أوتي كتابه بشماله فيقول

0: അത്രയും മതി. അപ്പോൾ 29-ാമത്തെ ആയത്തായി. വാഹൃദാവാന അനിൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം ആദിയാത് നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് നഫീസ്.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്.

0: പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. 500 കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. തികച്ചും സൗജന്യമായി. 500 നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? സൂറ ബക്കറയിലെ 189 മുതൽ 197 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷൈഖ് ഖലീഫ അത്തുനേജി.

0: വഇന്നഹു ലഹസ്റത്തുൻ അലൽ
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുദ്ദസിറിലെ 11 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 11. വാക്കർത്ഥം: ദർനി, എന്നെ വിട്ടേക്കുക. വമൻ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരുവനെയും. വഹീദ, ഏകനായിക്കൊണ്ട്.
3: ദർനി വമൻ ഖലഖ്തു വഹീദ,
2: എന്നെയും ഞാൻ ഏകനായി സ്വന്തം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുവനെയും അങ്ങ് വിട്ടേക്കുക, അഥവാ അവൻ്റെ കാര്യം ഞാൻ ഏറ്റുകൊള്ളാം. വചനം 12. വാക്കർത്ഥം: വജഅൽതു, ഞാൻ ആക്കി കൊടുക്കുകയും ചെയ്തു, ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ലഹു, അവന്. മാലൻ, ധനം, സ്വത്ത്. മംദൂദ,
4: അയച്ചു കൊടുക്കപ്പെട്ടതായ അഥവാ നീട്ടിയിട്ടു കൊടുക്കപ്പെട്ടതായ.
3: വജഅൽതു ലഹു മാലൻ മംദൂദ,
2: അവന് ധാരാളമായി അയച്ചിട്ടു കൊടുക്കപ്പെട്ട ധനവും ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. വചനം 13. വാക്കർത്ഥം: വബനീന, പുത്രന്മാരെയും. ഷുഹൂദ, സന്നദ്ധരായ,
4: തയ്യാറുള്ള, യോഗ്യരായ.
3: വബനീന ഷുഹൂദ,
2: സന്നദ്ധരായ കുറെ പുത്രന്മാരെയും കൊടുത്തിരിക്കുന്നു. വചനം 14. വാക്കർത്ഥം: വമഹത്തു, ഞാൻ സൗകര്യപ്പെടുത്തി, ശരിപ്പെടുത്തി. ലഹു, അവന്. തംഹീദ, ഒരു സൗകര്യപ്പെടുത്തൽ.
3: വമഹത്തു ലഹു തംഹീദ,
2: ഞാൻ അവന് ഒരു നല്ല സൗകര്യം സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 15. വാക്കർത്ഥം: സുമയത്തുമാവു, പിന്നെയും അവൻ മോഹിക്കുന്നു. അൻ അസീദ, ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ കൊടുക്കുമെന്ന്.
3: സുമയത്തുമാവു അൻ അസീദ,
2: പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ മോഹിച്ചുകൊണ്ടുമിരിക്കുന്നു. വചനം 16. വാക്കർത്ഥം: ഖല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്നഹു കാന, നിശ്ചയം അവനായിരിക്കുന്നു. ലി ആയാത്തിന, നമ്മുടെ ആയത്തുകളോട്. അനീദൻ, ധിക്കാരി, മത്സരക്കാരൻ.
3: ഖല്ല, ഇന്നഹു കാന ലി ആയാത്തിന അനീദ,
2: വേണ്ട, അവൻ നമ്മുടെ ആയത്തുകളോട് ധിക്കാരക്കാരനായിരിക്കുന്നു. വചനം 17. വാക്കർത്ഥം: സഉർഹിക്കുഹു, വഴിയെ ഞാനവനെ നിർബന്ധിക്കും, പ്രേരിപ്പിക്കും. സഉദ, കയറ്റം കേറാൻ, ചുരം കേറാൻ, ഞെരുക്കത്തിന്.
3: സഉർഹിക്കുഹു സഉദ,
2: ഞാൻ അവനെ കയറ്റം കയറുവാൻ അഥവാ ഞെരുക്കം അനുഭവിക്കുവാൻ വഴിയെ നിർബന്ധിക്കുന്നതാണ്. വചനം 11 മുതൽ 17 വരെയുള്ളതിൻ്റെ വിശദീകരണം.
4: അല്ലാഹു പറയുന്നു:
2: മറ്റാരുടെയും പങ്കോ സഹായമോ കൂടാതെ
4: ഞാൻ ഒറ്റയ്ക്കു തന്നെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കി,
2: ധാരാളക്കണക്കിൽ സമ്പൽ സമൃദ്ധിയും നൽകി, എന്തിനും സന്നദ്ധരും യോഗ്യരുമായ കുറേ പുത്രന്മാരെയും നൽകി. എന്നുവേണ്ട വിവിധ തരത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും കൈവരുമാറുള്ള സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പിന്നെയും അവൻ എന്നിൽ നിന്ന് കൂടുതൽ
4: വർദ്ധമാനം മോഹിച്ചും
2: പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയായിട്ടും അവൻ അതിന് നന്ദിയും കൂറും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളുടെ നേരെ ധിക്കാരവും മാത്സര്യവുമാണ് സ്വീകരിക്കുന്നത്. വേണ്ട, അതവന് നല്ലതിനല്ല. ആ വ്യാമോഹങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കട്ടെ. അവനെ നാം വെറുതെ വിടുമെന്ന് അവൻ കരുതേണ്ട. അധികം താമസിയാതെ അസഹ്യമായ ശിക്ഷയാകുന്ന വൻചുരത്തിൽ അവനെ നാം നിർബന്ധിച്ചു കയറ്റുക തന്നെ ചെയ്യും എന്ന് സാരം. ഈ വചനങ്ങൾ അവതരിച്ചത് വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിലാണെന്ന് മുകളിൽ നാം കണ്ടുവല്ലോ. എന്നാൽ ഇവയിലടങ്ങിയ ആക്ഷേപങ്ങളും താക്കീതുകളും അവന് മാത്രം ബാധകമാകുന്നതല്ല. ഏതെങ്കിലും വചനങ്ങളുടെ അവതരണ ഹേതു ഒരു പ്രത്യേക വ്യക്തിയോ പ്രത്യേക സംഭവമോ ആയിക്കൊള്ളട്ടെ, അതിലെ ആശയവും വിധിയും പൊതുവിൽ ബാധകമായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. അള്ളാഹു നൽകിയ സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും അതിന് നന്ദി കാണിക്കുന്നതിനു പകരം അവനെയും അവൻ്റെ സന്ദേശങ്ങളെയും ധിക്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏത് വമ്പന്മാർക്കും ബാധകമത്രേ ഈ വചനങ്ങളിലെ താക്കീത്. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം വലീദിൻ്റെ ധനത്തിലും മക്കളിലും അധപ്പതനം നേരിട്ടുകൊണ്ടാണ് അവൻ മൃതിയടഞ്ഞതെന്ന് മുക്കാത്തിൽ റഹിമഹുല്ല പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ജനാനുകൂല്യവും നേതൃസ്ഥാനവും നിലനിർത്തുവാൻ വേണ്ടി അവൻ ചെയ്ത കൃത്രിമമായ അഭിനയങ്ങളെ താഴെ വചനങ്ങളിൽ അല്ലാഹു വമ്പിച്ച അമർഷത്തോടുകൂടി തുറന്നുകാട്ടുന്നു.
1: വചനം 18. വാക്കർത്ഥം: ഇന്നഹു, നിശ്ചയമായും, കാരണം അവൻ, ഫക്കറ, ചിന്തിച്ചു, വഖദ്ദറ, കണക്കാക്കുകയും ചെയ്തു, സങ്കൽപ്പിക്കുകയും ചെയ്തു, അനുമാനിക്കുകയും ചെയ്തു.
3: ഇന്നഹു ഫക്കറ വഖദ്ദറ,
1: കാരണം അവൻ ചിന്തിച്ചു, ഒരു രൂപം കണക്കാക്കുകയും ചെയ്തു. വചനം 19. വാക്കർത്ഥം: ഫഖുതില, അതിനാൽ അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, ശപിക്കപ്പെടട്ടെ, തുലയട്ടെ. കൈഫ, എങ്ങനെയാണ്? ഖദ്ദറ, അവൻ കണക്കാക്കി, അനുമാനിച്ചു, സങ്കൽപ്പിച്ചു.
3: ഫഖുതില കൈഫ ഖദ്ദറ,
1: അതിനാൽ അവൻ കൊലപ്പെടട്ടെ അഥവാ നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? വചനം 20. വാക്കർത്ഥം: ഫുമ്മ കുത്തില, പിന്നെ, വീണ്ടും അവൻ കൊലപ്പെടട്ടെ. കൈഫ ഖദ്ദറ, അവൻ എങ്ങനെയാണ് കണക്കാക്കിയത്?
3: ഫുമ്മ കുത്തില കൈഫ ഖദ്ദറ,
1: പിന്നെയും വീണ്ടും അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? വചനം 21. വാക്കർത്ഥം: ഫുമ്മ നളറ, പിന്നെ അവൻ നോക്കി.
3: ഫുമ്മ നളറ,
1: പിന്നീടവൻ ഒന്നു നോക്കി. വചനം 22. വാക്കർത്ഥം: ഫുമ്മ അബസ, പിന്നെ അവൻ മുഖം ചുളിച്ചു. വബസറ, ചുക്കിച്ചുളുങ്ങുകയും ചെയ്തു, ഇറുക്കുകയും ചെയ്തു, കൂടുതൽ ചുളിക്കുകയും ചെയ്തു. പിന്നെ അവൻ മുഖം ചുളിക്കുകയും ഇറുകിച്ചുളുങ്ങുകയും ചെയ്തു. വചനം 23. വാക്കർത്ഥം: ഫുമ്മ അദുബറ, പിന്നീടവൻ പിന്നോക്കം തിരിഞ്ഞു, പിന്നോട്ടുമാറി. വസ്തക്ബറ, അഹംഭാവം നടിക്കുകയും ചെയ്തു, അഹങ്കാരം നടിക്കുകയും ചെയ്തു. പിന്നെ അവൻ പിന്നോട്ടു മാറുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. വചനം 24. വാക്കർത്ഥം: ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു. ഇൻഹാദ, ഇതല്ല. ഇല്ലാ സിഹ്റുൻ, സിഹർ അല്ലാതെ ആഭിചാരം, മാരണം, ജാലവിദ്യ അല്ലാതെ യുഅസർ പ്രമാണിക്കപ്പെടുന്ന, ഉദ്ധരിച്ചു പറയപ്പെടുന്ന.
3: فقال إن هذا إلا سحر يؤثر.
1: എന്നിട്ട് പറഞ്ഞു, ഇത് പ്രമാണിച്ചു പറയപ്പെടുന്ന സിഹ്റല്ലാതെ മറ്റൊന്നുമല്ല.
4: അഥവാ
1: മറ്റാരിൽ നിന്നോ കേട്ട് ഉദ്ധരിക്കപ്പെടുന്ന മാരണം മാത്രമാണ് ഈ ഖുർആൻ. വചനം 25, വാക്കർത്ഥം: ഇൻ ഹാദ, ഇതല്ല, ഇല്ല കൗലു, വാക്ക്, വചനം അല്ലാതെ, അൽ ബഷർ, മനുഷ്യന്റെ.
3: ഇൻ ഹാദ ഇല്ലാ ഖൗലുൽ ബഷർ,
1: ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ വേറൊന്നുമല്ല. വചനം 18 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ടപ്പോൾ അത് ദിവ്യവചനം തന്നെയാണെന്ന് അവൻ ആദ്യം ബോധ്യമായിരുന്നു. അനന്തരം കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തുവാനും ജനങ്ങൾക്കിടയിൽ സൽപ്പേരും കീർത്തിയും നിലനിർത്തുവാനും വേണ്ടി മനസ്സാക്ഷി പണയപ്പെടുത്തി കളവ് കെട്ടിപ്പറയുവാൻ ധൈര്യപ്പെട്ടിരിക്കുകയാണ്. അല്പം മുമ്പ് പുറപ്പെടുവിച്ചിരുന്ന ആ അഭിപ്രായം, അത് മനുഷ്യന്റെയോ ജിന്നിന്റെയോ വാക്യങ്ങളല്ല എന്ന അഭിപ്രായം ഇപ്പോൾ മാറ്റിപ്പറയേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ഹൃദയം അവനെ അലട്ടി. കുറേ ചിന്തിച്ചു. ഇന്നിന്ന പ്രകാരമങ്ങ് പറഞ്ഞു കളയാമെന്ന് മനസ്സുകൊണ്ട് സ്വരൂപിച്ചു കണക്കാക്കി. മനസ്സാക്ഷി അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ആദ്യത്തെ പ്രസ്താവനകൾ മാറ്റിപ്പറയണമല്ലോ. അങ്ങനെ വിഷമത്തിൽപ്പെട്ട് വീണ്ടും ആലോചിക്കുകയുണ്ടായി. കുറേ മുഖം ചുളിക്കും, നെറ്റി ചുളുങ്ങും, മുഖം കറുക്കും, ചുക്കിച്ചുളുങ്ങും. ഒടുക്കം സത്യത്തിൽ നിന്ന് പിന്മാറുവാൻ തന്നെ ഉറച്ചു. ഉത്തരം കിട്ടിപ്പോയി എന്ന അഹങ്കാരത്തോടെ ഞെളിഞ്ഞുനിന്ന് വിധി പുറപ്പെടുവിച്ചു. മുഹമ്മദിൻ്റെ പക്കൽ നിന്ന് കേൾക്കുന്ന ഈ വാക്യങ്ങൾ സിഹ്റല്ലാതെ അഥവാ മാരണമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അതിലൊന്ന് മയങ്ങിപ്പോയത്. ഏതോ ചില മാരണക്കാരിൽ നിന്ന് പ്രമാണിച്ചുദ്ധരിക്കപ്പെടുന്നതാണിത്. ഇത് മനുഷ്യനിർമ്മിതം തന്നെ, അതല്ലാതെ ദിവ്യവചനമൊന്നുമല്ല. ശാപമടയട്ടെ, നശിക്കട്ടെ, തുലഞ്ഞു പോകട്ടെ എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഉത്തില, കൊലപ്പെടട്ടെ എന്ന വാക്ക്. വെറുപ്പിലും വിദ്വേഷത്തിലുമൊക്കെയാണത് ഉപയോഗിക്കപ്പെടാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ സന്തോഷ സൂചകമായും അതേ വാക്ക് അറബികൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അങ്ങേയറ്റം അമർഷത്തോടും കോപത്തോടും കൂടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആ വാക്ക് ആവർത്തിച്ചിരിക്കുന്നതും. വാളെടുത്തു നേരിൽ യുദ്ധം ചെയ്യുകയും മുഖാമുഖമായി പലതരം അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത എത്രയോ ശത്രുക്കൾ മുശ്രിക്കുകളിലുണ്ട്. പക്ഷേ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇത്രയും പരസ്യമായി സത്യത്തെ മൂടിവച്ച ധിക്കാരികളായ നേതാക്കൾ ഇവനെപ്പോലെ അധികം പേർ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഷിർക്കിൻ്റെ ഇതര നേതാക്കളെക്കുറിച്ചൊന്നും കാണാത്തത്ര ശക്തമായ ഭാഷയിൽ അവനെക്കുറിച്ച് അല്ലാഹു ആക്ഷേപിച്ചിരിക്കുന്നതും. നഊദു ബില്ലാഹി മിൻ ഗളം. സിഹർ എന്ന വാക്ക് ജാലം, ചെപ്പടിവിദ്യ, മാരണം, വശീകരണം, ആഭിചാരം എന്നിങ്ങനെ പല അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാവാത്ത ഉപായതന്ത്രങ്ങൾക്കെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. സന്ദർഭം നോക്കി ഉദ്ദേശ്യം മനസ്സിലാക്കാവുന്നതാണ്. ഖുർആൻ സിഹ്റാണെന്ന വാദത്തിന് മേലുദ്ധരിച്ച റിവായത്തിൽ വലീദ് നൽകിയ ന്യായീകരണം, അതു മുഖേന കുടുംബാംഗങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
2: ഭിന്നിപ്പുണ്ടാക്കി തീർക്കുന്നുവെന്നാണല്ലോ. അതുകൊണ്ടാണ് നാം ഇവിടെ അതിന്
5: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

0: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിസ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീലദ്കുറു കൂട്ടിയോതുമ്പോൾ ഇസ്രായീലദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ യാഇന് ഫത്ഹാണ്, നിഅമതിയ നിഅമതിയല്ലതീ, നിഅമതിയല്ലതീ എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതീ അല്ലതീ അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചിരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ, വത്തഖൂ തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി, ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഗാം ബിഗുന്ന, നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ തൻവീന് ശേഷം വ, തൻവീനിൻ്റെ വ നക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഗാംബിഗുന്ന ഷൈ ഔല. വല യുഖ്ബലു മിൻഹ അദ്ലു വല അദ്ല, ദാലിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അദ്ലു വല, മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഗാംബിഗുന്ന عدل ولا تنفعها تنفعها نون ساكنه كشاشم فاء اخفاء بغنه افكتما كما نكنم تنفعها عين هاء مخرجه صدق عين തൊണ്ടയുടെ മധ്യഭാഗം ഹ തൊണ്ടയുടെ താഴെ ഭാഗം تنفعها شفاعه ولا ഇവിടെയും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതും വല വലഹും യുൻസ യുൻസ, സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാം ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഖുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വഇദിബ്തല, ബാഇന് സുക്കൂന്, ദാലിന് കസ്ര, വഇദി ദാലിന് കസ്ര, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വഇദിബ്തല വഇദിബ്തല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വഇദിബ്തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന, വ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ഷദ്ദ് മണിക്കണം, നൂന്നിന് ഷദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹു ഇങ്ങനെയാണ്, മണിച്ചുകൊണ്ട് നിർത്തണം, എന്നാൽ ഫഅതമ്മഹു ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹു قال اني جاعلك للناس للناس نون مشدد غنه نون شدند മണിക്കണം اماما രണ്ട് ഹർക്കത്തിന്റെ ഖദർ നിർത്താം اماما قال ومن ذريتي ساكنا نون ششم ذال اخفا بغنه افكتماكي മണിക്കണം ومن ذريتي اني ذريتي راء شدند എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ ളാലിമീൻ അല്ല വ അഹ്ദി ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി. ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ റേഡിയോ മനപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 493-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹർമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി ഹർമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നമുക്ക് ശ്രവിക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഹാഖയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാരക് അല്ലാഹു ഫീകും ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നൂറിലെ 35 മുതൽ 40 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസിർ അദ്ദോസരി.
1: സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തെൻസീൽ. പ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണമാണ് തെൻസീൽ പ്രോഗ്രാം. ഇന്ന് പ്രശസ്ത ഖാരി അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം ശ്രദ്ധിക്കുന്നത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. പ്രശസ്ത ഖാരി ഷെയ്ഖ് അബ്ദുല്ല അവാദ് അൽ ജുഹാനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രിയിൻ.
1: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് വെളിച്ചവും ജീവിതത്തിന് വഴികാട്ടിയുമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ഖുർആൻ പഠനം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ ആശയവും അർത്ഥവും വിശദീകരിക്കുന്നു പീസ് ഖുർആൻ റേഡിയോയിൽ. ഇനി ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 157 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: وجعلوا بينه وبين الجنة نسبا ولقد علمت الجنة إنهم لمحضرون.
1: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 157-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 156-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദീകരണങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അം ലക്കും സുൽത്താനുൻ മുബീൻ, അഥവാ നിങ്ങൾക്ക് വല്ല പ്രമാണയോഗ്യമായ പ്രത്യക്ഷമായ വല്ല പ്രമാണവും നിങ്ങളുടെ കൈവശമുണ്ടോ? യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ ഒരിക്കലും തന്നെ ഒരു പ്രമാണം ഈ പറയുന്ന വാദത്തിനില്ല എന്ന കാര്യമാണ്. ഇവിടെ ചില മുഫസ്സിറീങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ വ്യാജമാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. അവർ കളവ് പറയുകയാണ്, വ്യാജം ആരോപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ നീതിബോധമാണ് അവിടെ വ്യക്തമാക്കുന്നതെന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ അവർ പറയുന്നത് കളവാണെന്നതിന് ഇനിയും തെളിവ് ആവശ്യമില്ല. എന്നിട്ടും ബൽ ത്വലബ മിൻഹുമുൽ ഹുജ്ജ ഇൻ കാനൂ സ്വാദിഖീന ഫീ ദഅവാഹും, ഇവരുടെ വാദഗതി അത് സത്യസന്ധമാണെങ്കിൽ, എന്നാൽ സ്വീകരിക്കാം പ്രമാണമുണ്ടെങ്കിൽ. വമിനൽ മഅലൂമി അന്നഹും ലൻ യുഖീമു അൽ ഹുജ്ജ, വളരെ വ്യക്തമായ കാര്യമാണ് ഒരിക്കലും തന്നെ അവർക്ക് പ്രമാണം കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന്. എന്നിട്ടും അള്ളാഹു പ്രമാണം കൊണ്ടുവരാൻ വേണ്ടി അവരെ വെല്ലുവിളിക്കുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ നീതിബോധമാണ് വ്യക്തമാക്കുന്നത്. 157-ാമത്തെ വചനം ഫഅതൂ, എന്നാൽ വരുവീൻ ബികിതാബിക്കും, നിങ്ങളുടെ ഗ്രന്ഥവും കൊണ്ട് രേഖയുമായി, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ സ്വാദിഖീൻ സത്യം പറയുന്നവർ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു ഹാതു ബുർഹാനൻ അലാ ദാലിക് യകൂനു മുസ്തനിദ്ദൻ ഇലാ കിതാബിൻ മുനസ്സൽ മുനസ്സലുൻ മിനസ്സമാഇ അനില്ലാഹ്, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിങ്കൽ നിന്നും അവതീർണമായ വല്ല ഗ്രന്ഥവും നിങ്ങൾ കൊണ്ടുവരണം. അന്നഹു ഇത്തഖദ മാ തഖൂലൂന ഫഇന്നമാ തഖൂലൂനഹു ലാ യുംകിനു ഇസ്തിനാദുഹു ഇലാ അഖിലിൻ ലാ യജൂസുൽ അഖിലു ബിൽ കുല്ലിയ. ഇത് അള്ളാഹുവിനെക്കുറിച്ച് ഈ ആരോപിക്കുന്ന ആരോപണത്തിന് പ്രമാണവുമില്ല, ബുദ്ധിപരമായും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ, ആ വ്യാഖ്യാനിച്ചതിൻ്റെ പൊരുൾ. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു ഇൻ കാനത ലക്കും ഹുജ്ജത്തുൻ ഫീ കിതാബിൻ മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കെന്നുള്ള വല്ല ഗ്രന്ഥവും നിങ്ങൾക്ക് തെളിവായിട്ടുണ്ടെങ്കിൽ ഫഅതു ബിഹാ ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരൂ. സ്വാദിഖീന ഫീ ഖൗലിക്കും, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ, സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരുവിൻ. തൊബരി റഹ്മത്തുള്ള പറയുന്നു യഖൂലു ഫഅതു ബിഹുജ്ജതികും മിൻ കിതാബിൻ ജാഅകും മിൻ ഇൻദില്ലാ ബിഅന്നല്ലദി തഖൂലൂന മിൻ അന്ന ലഹു അൽബനാത് വലകുമുൽ ബനീൻ കമാ തഖൂലൂൻ, അല്ലാഹു പെൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്കാകട്ടെ ആൺമക്കളുമാണ് എന്ന നിങ്ങളുടെ വാദം അത് സ്വീകരിക്കണമെങ്കിൽ അതിന് നിങ്ങൾ പ്രമാണയോഗ്യമായ തെളിവ് കൊണ്ടുവരൂ എന്നതാണ് അവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇവിടെ
0: വജഅലൂ ബൈനഹു വബൈനൽ ജിന്നതി നസബ വലഖദ് അലിമതിൽ ജിന്നതു ഇന്നഹും ലമുഹ്ദറൂൻ. വജഅലൂ,
1: അവർ ആക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു. ബൈനഹു, അവൻ്റെ ഇടയിൽ. വബൈനൽ ജിന്ന, ജിന്നുകളുടെ ഇടയിലും. നസബ, ഒരു കുടുംബ ബന്ധം. വലഖദ് അലിമത്, തീർച്ചയായും അറിയാം, അറിഞ്ഞിട്ടുണ്ട്. അൽ ജിന്നതു, ജിന്നുകൾ, അതല്ലെങ്കിൽ ജിന്നുകൾക്ക്. ഇന്നഹും, നിശ്ചയമായും അവർ. ലമുഹ്ദറൂൻ, ഹാജറാക്കപ്പെടുന്നവർ തന്നെ, അഥവാ ശിക്ഷയിൽ ഹാജറാക്കപ്പെടുന്നവർ തന്നെ. ഖാലു അൽ മലായിക ബനാത്തുല്ലാ, അവർ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന്. തസവ്വജല്ലാഹു മിൻ നിസാഇൽ ജിന്നി ഫവലദത്ത് ലഹു അൽ മലായിക, അള്ളാഹു ജിന്നുകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ മലായിക്കത്തുകൾ അതിൽ നിന്ന് ജനിക്കുകയും ചെയ്തു. ഫഖാല തആല വലഖദ് അലിമത്തിൽ ജിന്നത് ജിന്നു ഇന്നഹും വലഖദ് അലിമത്തിൽ ജിന്നത്തു ഇന്നഹും ലമുഹ്ദറൂൻ, തീർച്ചയായും ജിന്നുകൾ അറിഞ്ഞിട്ടുണ്ട് അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണെന്ന്. ഐ ഫിൽ അദാബി യൗമൽ ഖിയാമ ഫൽ ജിന്നു അംഫുസുഹും യതബറഊന മിൻ ഹാദിഹി നസ്ബ ലിമാ യഅലമൂന മിൻ അന്നഹും മിൻ അഹ്ലി സഈർ, ഈ ജിന്നുകൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പറയുന്നത് വഴി തങ്ങൾ നരകാവകാശികളാകുമെന്ന്. ലാ മിൻ ആലമിൽ അർവാഹ് അത്വാഹിറ ഫമാ ലിഹാഉലാഇൽ മുശ്രിക്കീൻ, എന്താണ് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് പറ്റിയത്? അവർ അള്ളാഹുവിനെക്കുറിച്ച് അവർക്കറിയാത്ത കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നു. ഫലൗകാന ബൈനല്ലാഹി വബൈനൽ ജിന്നത്തി നസബൻ ലഅക്രമഹും വലമാ അഹാനഹും ഫിൽ അദാബിൽ മുഹീൻ, അള്ളാഹുവിനും അവർക്കുമിടയിൽ വല്ല കുടുംബ ബന്ധവും ഉണ്ടായിരുന്നെങ്കിൽ അല്ലാ അവരെ ആദരിക്കുമായിരുന്നു, ഒരിക്കലും അവരെ നിന്ദിക്കുമായിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകളുടെ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു അല്ലാഹു ഒരു ജിന്നിയത്തിനെ വിവാഹം കഴിച്ചതിലുള്ള സന്താനമാകുന്നു മലായിക്കത്തുകൾ എന്നത്. ഖാതലഹുമുല്ലാ, അല്ലാഹുവിന് നാശം അവരുടെ മേലുണ്ടാകട്ടെ. മലക്കിനെ ഉദ്ദേശിച്ച് ജിന്ന് എന്ന് പറയുന്നു എന്ന വാദത്തിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് ചില മുഫസ്സറുകൾ എടുത്തു പറയുന്നു. ഈ വചനത്തിൽ മലക്കിനെ ഉദ്ദേശിച്ചാണ് ജിന്ന് എന്ന് പറഞ്ഞതെന്ന് ചില തഫ്സീറുകൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് സ്വാലിഹുൽ ഉസൈമി റഹ്മഹുല്ലാഹി പോലുള്ള മുഫസ്സറുകൾ വ്യക്തമാക്കുന്നു. ബയാനു ഉതുവിഹാ ഉലായി വത്വഖിയാനിഹിം ഹൈസു വസഫുല്ലാഹ സുബ്ഹാനഹു വതആല ബിമാ ലാ യലീഖു ബിഹി ഫജഅലു ബൈനഹു വബൈനൽ ജിന്നത്തി നസബ, അല്ലാഹുവിനെക്കുറിച്ച് അവന് അനുയോജ്യമല്ലാത്ത വിശേഷണമാകുന്നു ഇക്കൂട്ടർ വാദിച്ചിരിക്കുന്നത്, അല്ലാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അന്നഹ ഉലാഇല്ലദീന ജഅലു ബൈനഹ വബൈനല്ലാഹി നസബൻ യഅലമൂന അന്നഹ ഉലാഇ മുഅദ്ദബൂൻ അലാ മാ ഖാലു, അല്ലാഹുവിന് ഇവരുമായി കുടുംബബന്ധമുണ്ടെന്ന് പറയുന്നത് വഴി അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വജഅലൽ മുശ്രിക്കൂന ബൈനല്ലാഹി വൽ മലായികത്തി ഖിറാബതൻ വനസബ, മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെയും മലായികത്തുകളുടെയും ഇടയിൽ കുടുംബബന്ധമുണ്ടെന്ന് വാദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. വലഖദ് അലിമത്തിൽ മലായിക അന്നൽ മുശ്രിക്കീന മുഹ്ദറൂന ലിൽ അദാബി യൗമൽ ഖിയാമ, എന്നാൽ മലക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മുശ്രിക്കുകൾ ഖിയാമത്ത് നാളിൽ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന്. അതുകൊണ്ട് അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കുന്നു, അഥവാ മലായിക്കത്തുകൾ മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം അതിന് വിശദീകരണമായി നൽകുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഖാലൽ മുശ്രിക്കൂന അൽ മലായിക്കത്തു ബനാത്തുല്ലാ ഫസഅല അബൂബക്കർ ഫമൻ ഉമ്മഹാതുഹുൻ, മുശ്രിക്കുകൾ പറയുന്നു മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ ചോദിച്ചു, എങ്കിൽ അവരുടെ ഉമ്മമാർ ആരാകുന്നു എന്ന്. ഖാലു ബനാത്തു സറവാത്തിൽ ജിന്ന്, ജിന്നുകളുടെ കൂട്ടത്തിലെ പ്രമുഖന്മാരുടെ പെൺമക്കളാകുന്നു അവർ എന്ന്. അതായിരുന്നു അവരുടെ കള്ളവാദം. വലഖദ് അലിമത്തിൽ ജിന്നത്തു, ഐ അല്ലദീന നസബൂ ഇലൈഹിം ദാലിക്, അള്ളാഹുവിനേക്ക് മലായിക്കത്തുകളെ ചാർത്തി പറയുന്ന അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ അള്ളാഹുവിലേക്കത് ചാർത്തി പറയുന്നത് വഴി അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടും, ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളിൽ മുഫസ്സിറുകൾ എടുത്തു പറഞ്ഞ കാര്യം. ഇന്നല്ലദീന ഖാലു ദാലിക് ലമുഹ്ദറൂന ഫിൽ അദാബി യൗമൽ ഹിസാബ് ലികദിബിഹിം ഫീ ദാലിക് വഫ്തിറാഇഹിം വഖൗലിഹിം അൽബാത്തിൽ ബിലാ ഇൽമിൻ, അവരുടെ വ്യാജവാദം കാരണം, അവരുടെ കെട്ടിച്ചമച്ചുള്ള വർത്തമാനം കാരണം. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് എടുത്തു പറഞ്ഞ കാര്യം. സഅമ അഅദാഉല്ലാഹി അന്നഹു തബാറക വ തആല ഹുവ വ ഇബ്ലീസ് അഖവാൻ, മറ്റൊരു വാദം, അവർ പറഞ്ഞത് അല്ലാഹുവും അതേപോലെ തന്നെ പിശാചുക്കളുടെ നേതാവായ ഇബ്ലീസും സഹോദരങ്ങളാകുന്നു എന്ന്. ഇത് അല്ലാഹുവിൻ്റെ പേരിൽ അവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാകുന്നു. ഇമാം ഇബ്നു ജരീർ റഹ്മഹുല്ലാ ഈ വാദത്തെ അവർ പറഞ്ഞതായി എടുത്തുദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. 159-ാമത്തെ വചനം, സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനത്രേ. അമ്മാ യസിഫൂൻ, അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്ന്. തനസ്സഹ തനസ്സഹ അല്ലാഹു അൻ കുല്ലി മാ ലാ യലീഖു ബിഹി, അല്ലാഹുവിന് അനുയോജ്യമല്ലാത്ത എല്ലാത്തിൽ നിന്നും അല്ലാഹ് പരിശുദ്ധനാകുന്നു. മിമ്മാ യസിഫുഹു ബിഹി അൽ കാഫിറൂൻ, സത്യനിഷേധികൾ അല്ലാഹുവിനെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ നിന്ന്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഐ തആല വ തഖദ്ദസ വ തനസ്സഹ, അല്ലാഹു ഉന്നതനാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു. അൻ അയ്യക്കൂന ലഹു വലദ്, തനിക്കൊരു സന്താനമുണ്ടാവുക എന്നതിൽ നിന്ന്. വഅമ്മാ യസിഫുഹു ബിഹി അല്ലാലിമൂനൽ മുൽഹിദൂന ഉലുവൻ കബീറാ, ഈ അക്രമികളും അതേപോലെ തന്നെ നിഷേധികളുമായിട്ടുള്ളവർ അല്ലാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാം തന്നെ അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു. അല്ലാഹുവിനെക്കുറിച്ച് തെറ്റായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ, അവർക്ക് അറിവില്ലാതെ ധാരാളം അന്യായങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. മതവിശ്വാസികളെന്ന് പറയുന്നവർ പോലും, ഒരു വേള മുസ്ലിം നാമധാരികൾ പോലും, അല്ലാഹുവിനെക്കുറിച്ചുള്ള ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ പിൻബലമില്ലാത്ത ആരോപണങ്ങൾ, വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ദൂഷ്യഫലമായി അള്ളാഹു സൃഷ്ടികളെപ്പോലെ, മനുഷ്യരെപ്പോലെ ഉള്ള മനുഷ്യൻ്റെ ദൗർബല്യങ്ങളുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കുറവുകളുള്ള ഒരാളായിട്ടാണ് അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്കിഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടിയും അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും എന്ന വിശ്വാസം അവർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമായി അള്ളാഹു പറയുന്ന കാര്യമാണ്, വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറയുന്നതും അല്ല നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നത്. ഇവിടെ ഈ ആളുകൾ അല്ലാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് വാദിക്കുന്നത് വഴി അല്ലാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും അവർ വിധേയരായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അല്ലാഹുവിലേക്കടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമുണ്ട്. നേർക്കുനേരെ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത് സാധാരണക്കാരായ നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. നാം നേർക്കുനേരെ പ്രാർത്ഥിച്ചാൽ അത് ഫലപ്രദമാവുകയില്ല, അത് സ്വീകാര്യമാവുകയില്ല എന്നൊക്കെയുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള വാദങ്ങൾ. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മധ്യവർത്തികൾ ആവശ്യമില്ലാത്തവൻ, ഏതൊരു മനുഷ്യൻ്റെയും ജീവനാഡിയേക്കാൾ അവനുമായി അടുത്തവൻ, എവിടെ വച്ചും ഏത് പാതിരാത്രിയിലും ഏത് വിജനമായ സ്ഥലത്തും ആർക്കും പ്രാർത്ഥിക്കാൻ പ്രാപിക്കാൻ കഴിയുന്നവൻ എന്ന രൂപത്തിലാകുന്നു അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത എല്ലാ തരത്തിലുള്ള വിശദീകരണങ്ങളിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാണെന്നത് 159-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു മഹാപരിശുദ്ധനത്രേ. അമ്മാ യസിഫൂൻ, അവർ അവനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന്. 160-ാമത്തെ വചനം, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇല്ലാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ. അൽ മുഖ്ലസീൻ, കളങ്കരഹിതരാക്കപ്പെട്ട. ഇവിടെ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എന്താണ് ഇബാദ് എന്ന പദം അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇബാദ് എന്നത് ഉബൂദിയത്ത് എന്നതും രണ്ട് തരത്തിൽ ഖുർആൻ അത് എടുത്തു പറയാറുണ്ട്. ഒന്ന്, എല്ലാ സൃഷ്ടികളും അവർ അള്ളാഹുവിൻ്റെ അടിമകളാകുന്നു എന്നർത്ഥത്തിൽ. ഖുർആൻ തന്നെ സൂറത്ത് മറിയമിൽ പറഞ്ഞത് കാണാം, ഇൻകുല്ലു മാ ഫിസ്സമാവാതി വൽ അർദി ഇല്ലാ ആതിർറഹ്മാനി അബ്ദാ. ഒരാളുമില്ല ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ, ഇല്ലാ ആതിർറഹ്മാനി അബ്ദാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ദാസന്മാരായി വരാതെ. ഈ പറഞ്ഞ അബ്ദ് എന്നത് അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ അടിസ്ഥാനത്തിലുള്ള അബ്ദാകുന്നു. അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അഥവാ ശർഈയായിട്ടുള്ള അബ്ദ് എന്ന അർത്ഥത്തിൽ ഖുർആൻ ആ പദത്തെ പ്രയോഗിക്കാറുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ കാണാം, വഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ ദാസന്മാർ. അവിടെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെട്ട ദാസന്മാർ എന്നാകുന്നു. ഈ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്നതിന് ഐ അൽ മുഅ്മിനീൻ അല്ലദീന അഖ്ലസഹുമുല്ലാഹു തആല ലിനഫ്സിഹി, അഥവാ അള്ളാഹു തനിക്കു വേണ്ടി ഇഖ്ലാസോടുകൂടി ഇബാദത്തെടുക്കുന്ന, അതിനുവേണ്ടി അള്ളാഹ് ഇഖ്ലാസ് നൽകിയ തൻ്റെ ദാസന്മാർ എന്നാകുന്നു. അന്ന മിൻ ഇബാദില്ലാഹി സുബ്ഹാനഹു വതആല മൻ മന്ന അലൈഹിം ഫഅഖ്ലസഹും വഅഖ്ലസൂ ലഹു അൽഹഖ് ലഖൗലിഹി. അള്ളാഹു അവൻ്റെ തൗഫീഖ് കൊണ്ട് ഇഖ്ലാസ് നൽകിയ ആളുകളെക്കുറിച്ചാണ് ഇവിടെ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറയുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ദുരാരോപണങ്ങളിൽ നിന്ന് മുക്തമായി അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞത് വിശ്വസിക്കുന്ന, ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 157 മുതൽ 160 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: അൽ ഹാഫിൽ അഹമ്മദ് സഊദിന്റെ മധുര ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂർ ആണ് ഇന്ന് നാം കേൾക്കുന്നത്.

0: പേസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. ചെറുപ്രായത്തിലെ അറിയപ്പെടുന്ന ഖാരിഇകളായി മാറിയ വിവിധ വ്യത്യസ്ത ഖാരിഇകളുടെ പാരായണമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാഫിദ് അഹമ്മദ് സഅൂദിന്റെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു തൂർ ആണ് നാം കേട്ടുകഴിഞ്ഞത്.
1: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
2: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
1: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവനറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവനറിയും.
3: മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി. സൂറത്തു മുസമ്മിൽ 20-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ വിശദീകരിച്ചു നൽകുന്നത്.
4: നമസ്കാരത്തിന്റെ ദൈർഘ്യം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും അതിലെ ഖുർആൻ പാരായണത്തിന്റെ തോതനുസരിച്ചായിരിക്കുമല്ലോ. രാത്രി നമസ്കാരത്തിന്റെ നിർബന്ധത്തിലും സമയദൈർഘ്യത്തിലും ഇളവ് നൽകുവാനുള്ള കാരണവും ഈ വചനത്തിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ചിലർ രോഗബാധിതരായിരിക്കാം, മറ്റു ചിലർ ഉപജീവന മാർഗം അന്വേഷിച്ചും മറ്റും യാത്രകളിൽ ഏർപ്പെട്ടേക്കാം. വേറെ ചിലർ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധത്തിൽ ഏർപ്പെട്ടേക്കാം. ഇങ്ങനെ പല അസൗകര്യങ്ങളും സത്യവിശ്വാസികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്നതാണ്. ഇങ്ങനെയുള്ള കാരണത്താലാണ് സൗകര്യമനുസരിച്ച് നിർവഹിച്ചാൽ മതിയെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ഈ വചനം അവതരിക്കുന്ന കാലത്ത് ഇസ്ലാമിൽ യുദ്ധം നടപ്പാക്കപ്പെട്ടിട്ടില്ല. മക്കി സൂറത്തുകളിൽ പെട്ടതാണല്ലോ ഈ അധ്യായം. അപ്പോൾ വരാനിരിക്കുന്ന മുടക്കുകളെ നേരത്തെ തന്നെ പരിഗണിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തെയും അനുഗ്രഹത്തെയുമാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രവചനം കൂടിയായിരിക്കും. കൂടാതെ കച്ചവടം, കൃഷി മുതലായ ഉപജീവന മാർഗങ്ങൾക്കു വേണ്ടി യാത്ര ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട കാര്യമാണെന്നുകൂടി ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. ഫഖ്റഉ മാ തയസ്സറ മിൻഹു. ഖുർആനിൽ നിന്നും സൗകര്യമായത് ഓതിക്കൊള്ളുവിൻ, അഥവാ സൗകര്യപ്പെട്ടിടത്തോളം നമസ്കരിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. നിർബന്ധമില്ലെങ്കിലും നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി തന്നെ നിങ്ങളത് കഴിവതും അനുഷ്ഠിക്കേണ്ടതുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. രാത്രി നമസ്കാരത്തെപ്പറ്റി പല ഖുർആൻ വചനങ്ങളിലും നബി വചനങ്ങളിലും ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് പ്രസിദ്ധമാണല്ലോ. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഓരോരുത്തനും അവനവൻ്റെ ഭാവി നന്മയ്ക്കു വേണ്ടി സൽക്കർമ്മങ്ങൾ സമ്പാദിക്കേണ്ടതുണ്ടെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതും സ്മരണീയമാകുന്നു. നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമില്ലെന്നും സൗകര്യപ്പെടുന്ന മറ്റേതെങ്കിലും ഖുർആൻ വചനങ്ങൾ മാത്രം ഓതിയാലും മതിയാകുമെന്നും ഈ വാക്യത്തെ ആസ്പദമാക്കി ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സൂറത്തു ഫാത്തിഹ നിർബന്ധമാണെന്നുള്ളതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാകുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: ലാ സ്വലാത്ത ലിമൻ ലാ യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. മുത്തഫഖുൻ അലൈഹി. ഫാത്തിഹത്തുൽ കിതാബിനെ, വേദഗ്രന്ഥത്തിലെ പ്രാരംഭ അധ്യായത്തെ ഓതാത്തവന് നമസ്കാരമില്ല. ബുഖാരി മുസ്ലിം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പുറമേ വേറെയും സൂറത്തുകൾ നമസ്കാരത്തിൽ ഓതുക തിരുമേനിയുടെ പതിവായിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതും പൊതുവിൽ അറിയപ്പെട്ടതാണ്. രാത്രി നമസ്കാരത്തെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം നമസ്കാരത്തെ നിലനിർത്തണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും, അഥവാ അഖീമുസ്സലാത്ത വആതുസ്സക്കാത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളെയും നിർബന്ധ ധർമ്മത്തെയും ഉദ്ദേശിച്ചാകുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാവുയാത്രയും വാനയാത്രയും അഥവാ ഇസ്റാഉം മിഅ്റാജും ഉണ്ടായ രാത്രിയിലാണ് അഞ്ചു നേരത്തെ നമസ്കാരം നിയമിക്കപ്പെട്ടത്. ഇത് തിരുമേനി മക്കയിൽ താമസിച്ചിരുന്ന കാലത്താണ്. എന്നാൽ സക്കാത്താകട്ടെ മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സക്കാത്ത് കൊടുക്കുവാൻ കൽപ്പിച്ചതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, ചെറിയ പെരുന്നാൾ ദിവസം നൽകേണ്ടുന്ന ഫിത്ർ സക്കാത്താണ് ഇവിടെ ഉദ്ദേശ്യം. രണ്ട്, നിലവിലുള്ള സക്കാത്ത് നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് മറ്റു ചിലതരം ധർമ്മങ്ങൾ നിർബന്ധമുണ്ടായിരുന്നു, അതാണ് ഉദ്ദേശ്യം. മൂന്ന്, സക്കാത്തിൻ്റെ നിർബന്ധം മക്കയിൽ വച്ചു തന്നെ
5: അവതരിച്ചിരുന്നു.
4: പക്ഷേ അതിൻ്റെ വിശദ സ്വഭാവം മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടത്. നാല്, നിലവിലുള്ള സക്കാത്ത് തന്നെയാണ് ഉദ്ദേശ്യം. ഈ ആയത്തിൻ്റെ അവതരണം ഉണ്ടായത് മക്കയിൽ വച്ചല്ല, മദീനയിൽ വച്ചാണെന്ന അഭിപ്രായത്തെ ആസ്പദമാക്കിയാണ് ഇപ്പറഞ്ഞത്. ഒരു പക്ഷേ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന സക്കാത്തിനെപ്പറ്റി നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചതായിരിക്കുവാനും സാധ്യതയുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും നിർബന്ധമായ നമസ്കാരത്തെയും നിർബന്ധമായ സക്കാത്തിനെയും കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. കാരണം തുടർന്നുള്ള വാക്യത്തിൽ അല്ലാഹുവിന് നല്ലതായ കടം കൊടുക്കുകയും ചെയ്യുവീൻ, വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസന എന്നു പറഞ്ഞുവല്ലോ. ഇത് ഏതെങ്കിലും ഒരു നിശ്ചിത നിർബന്ധത്തെ ഉദ്ദേശിച്ചാവാൻ തരമില്ല, ഐസ്തികമായ ദാനധർമ്മങ്ങളെ ഉദ്ദേശിച്ചാകുവാനാണ് സാധ്യത. വഅഖ്റിദുല്ലാഹ, അല്ലാഹുവിന് കടം കൊടുക്കുക എന്ന പ്രയോഗത്തെപ്പറ്റി സൂറത്തു ഹദീദിൻ്റെ 11 വചനത്തിലും സൂറത്തു തഗാബുൻ 17 വചനത്തിലും വിവരിച്ചത് ഓർക്കുക. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വച്ചാൽ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഉത്തമമായും വമ്പിച്ച പ്രതിഫലമുള്ളതായും നിങ്ങൾക്ക് കണ്ടെത്താം. വമാ തുഖദ്ദിമു ലി അൻഫുസിക്കും എന്ന വാക്യം നമസ്കാരം, ധർമ്മം തുടങ്ങിയ എല്ലാവിധ പുണ്യകർമ്മങ്ങളെയും കുറിച്ചുള്ള പ്രോത്സാഹനമാകുന്നു. കേവലം ചെറുതെന്നോ നിസ്സാരമെന്നോ കരുതി ഏതൊരു സൽക്കാര്യത്തെയും അവഗണിക്കരുതെന്നും ഏതൊരു സൽക്കർമ്മവും അല്ലാഹു പാഴാക്കുകയില്ലെന്നും ഓരോന്നിനും പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതിഫലം അവൻ നൽകുമെന്നും അല്ലാഹു അറിയിക്കുന്നു. നിർബന്ധ കടമകൾ കൊണ്ട് മതിയാക്കാതെ ഐസ്തികമായ സൽക്കർമ്മങ്ങൾ കഴിവതും ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കുന്നത് ആവശ്യമാണ് എന്നുള്ള ഒരു ഉപദേശവും അതിലടങ്ങുന്നു. അവസാനമായി എല്ലാവരും പാപമോചനം തേടിക്കൊണ്ടിരിക്കണമെന്ന് അല്ലാഹു ഉപദേശിക്കുന്നു. സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പാപമോചനം തേടലിനുള്ള അഥവാ ഇസ്തിഗ്ഫാറിനുള്ള പ്രത്യേക സ്ഥാനം ഇതിൽ നിന്നു മനസ്സിലാക്കാം. മനുഷ്യൻ എത്ര തന്നെ പരിശുദ്ധനും സൽക്കർമ്മിയുമായിക്കൊള്ളട്ടെ, അവൻ്റെ പക്കൽ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിരിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നു, ആദമിൻ്റെ മക്കളെല്ലാം അബദ്ധം പിണയുന്നവരാണ്. അബദ്ധം പിണയുന്നവരിൽ വച്ച് ഉത്തമന്മാർ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാകുന്നു. തിർമുദി ഇബ്നു മാജ. ആ നിലയ്ക്ക് താൻ ഒരു പാപം ചെയ്തതായി തോന്നാത്തവൻ പോലും അല്ലാഹുവിനോട് പാപമോചനം തേടാതിരിക്കുവാൻ നിവൃത്തിയില്ല. മനുഷ്യരിൽ വച്ച് ഏറ്റവും ഉത്കൃഷ്ടനും പാപരഹിതനുമായ ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. തിരുമേനി പോലും ദിനം പ്രതി 70 or 100 പ്രാവശ്യം പാപമോചനം തേടിയിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാണ്. പാപമോചനം തേടുന്നത് നിമിത്തം പാപങ്ങൾ പൊറുത്തുകിട്ടുന്നതിന് പുറമെ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും അത് കാരണമാണെന്നുകൂടി ഉണർത്തിക്കൊണ്ടാണ് അല്ലാഹു അദ്ധ്യായം സമാപിപ്പിക്കുന്നത്. അതെ, ഇന്നല്ലാഹ ഗഫൂറു റഹീം. നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. റബ്ബന ഗഫിർ ലനാ വർഹംന വലിവാലിദൈന വലിദുര്യത്തിന വലിൽ മുഅ്മിനീന വലിൽ മുഅ്മിനാത്തി അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്ന വൽ ഫദൽ.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. സൂറത്ത് മുസമ്മിലിലെ 20-ാമത്തെ വചനമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ വിശദീകരിച്ചു നൽകിയത്.
6: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
8: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
9: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
7: Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തു തക്വീർ 1 മുതൽ 29 വരെ വചനങ്ങൾ.
1: ലോകപ്രശസ്തരായ ഖാരിയുകളുടെ ശബ്ദത്തിൽ പരിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനമാക്കി ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. ഇന്ന് ജുസ് 18 പാരായണം. ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 69 മുതൽ 75 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാന്യശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ കഹ്ഫിലെ 31 മുതൽ 50 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മൻസൂർ അൽ സാൽമി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുടെ സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: സ്വലാത്തു വസ്സലാം അലാ അൽ മബൂസ് റഹ്മത്തുല്ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ ഹാഖ 19 ആയത്ത് മുതൽ നോക്കാം. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി. ഫഅമ്മാ മീം ശബ്ദം നല്ലോണം മണിക്കുക. പിന്നെ മൻ ഊതിയ, മൻ ഊത്തിയ ഇൽഹാർ ഒട്ടും മണിക്കണ്ട. എങ്ങനെ? അത്ര മതി. കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉമു. അവിടെ മദ് മുത്തസിൽ നല്ലോണം നീട്ടണം. ഉഖ്റഉ കിതാബിയ ഇന്നി ലനന്തു. ഇന്നി നന്നായിട്ട് മണിക്കുക. നൂൻ മുശദ്ദദയാണല്ലോ. ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. അവിടെ മുലാഖിൻ തൻവീൻ ശേഷം ഹാ ഇൽഹാറാണ്. മുലാഖിൻ ഹിസാബിയ, മുലാഖിൻ ഹിസാബിയ. അങ്ങനെ
4: മുലാഖിൻ ഹിസാബിയ.
3: فهو في عيشة راضية. فهو في عيشة تنوين بن راء وطم غنة اللادة إدغام بلا غنة. عيشة راضية في جنة عالية تنوين ششم عينان هذا أغنى تنوين وطم غنة اللادة. جنة عالية قطوفها دانية كلوا واشربوا هنيئا. ഹനീഅം ബിമ ഇഖ്ലാബാണ്, തൻവീൻ ശേഷം ബ ആണ്. അപ്പോൾ ഹനീഅൻ മദ്ദും ഉണ്ട് അവിടെ, മദ്ദും പിന്നെ മണിക്കും ചെയ്യുക, അതിന് ശേഷം മണിക്കും ചെയ്യുക. ഹനി

0: ഖുതൂഫുഹാന്ന് ആകരുത്, ഖുതൂഫുഹ. ഖുതൂഫുഹ ഖുതൂഫുഹ ദാനിയ
1: ഖുതൂഫുഹ ദാനിയ.
0: കുലു വശ്രബു ഹനീഅ ബിമാ അസ്ലംഫ്തും.

0: അത്രയും മതി. അപ്പോൾ 29-ാമത്തെ ആയത്തായി വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.

0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹസീൻ സൂറ ബക്കറ 154 മുതൽ 157 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 153 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു. ഇൻഷാ അള്ളാ ഇന്ന് 154 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് എടുക്കുന്നത്.

0: ربهم ورحمة وأولئك هم المهتدون.
1: ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വല തഖൂലു ലിമൻ യുഖ്തലു, ലിമൻ യു സാക്കിന നൂനു ശേഷം യാ, നൂനിനെ യാലേക്ക് മിക്സ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഹംബുന്ന ലിമൻ യുഖ്തലു, യുഖ് ഖാഫിനെ ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം. യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, സുക്കൂനുള്ള മീമിന് ശേഷം വ എം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം, എം വ. അതുപോലെ തന്നെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ എം വാറ്റ്, ഇങ്ങനെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ കതൽ നീട്ടി നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ താഇന് സുക്കൂൻ, എം വാറ്റ്, ഇങ്ങനെയാണ് സുക്കൂൻ നൽകി ഉച്ചരിക്കേണ്ടത്. ബൽ അഹ്യാഉൻ, മദ് മുത്തസിലാണ്. അഹ്യ എന്നതിൽ ഹ പ്രത്യേകം ശ്രദ്ധിക്കണം, അഹ്യ അല്ല ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എന്റെ മഖ്റജ്. അഹ്യ അതുപോലെ മുത്തസിൽ ആ മദ് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദർ. അഹ്യാ തൻവീന് ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് കാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അഹ്യാ ഇങ്ങനെ ഇത് ഖാം ബിഗുന്ന. ولكن لا تشعرون ولكن لا ഓദേണ്ടത് ولكن لا ولكن لا എന്നാണ്. ولكن لا تشعرون عين تشعرون. അടുത്ത ആയത്തിൽ ولنبلونكم ولنبلوا, ഇവിടെയുള്ള യുവ എന്ന അക്ഷരം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ولنبلوا انكم എന്ന് പറയരുത്. ചില ആളുകളൊക്കെ പാരായണത്തിൽ നമുക്കിത് കേൾക്കാൻ പറ്റും, വല നബുലു അ, വല നബുലു അന്നക്കും, അങ്ങനെയല്ല, വല നബുലു വ എന്നാണ്, വല നബുലു വന്നക്കും. അതുപോലെ നൂൻ ശബ്ദ് മണിക്കണം. വല നബുലു വന്നക്കും ബി സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വല നബുലു വന്നക്കും ബിഷൈഇൻ, ബിഷൈഇൻ മിന തൻവീനു ശേഷം മീമ്, ഇത് ഗംബിഗുന്ന തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിഷൈഇൻ മിനൽ, മിനൽ ഖൗഫി ഖ, മിനൽ ഖൗഫി വൽ ജൂഇ ഐൻ, വൽ ജൂഇ അല്ല വൽ ജൂഇ, വനഖ്സിൻ മിനൽ വനഖ് ഖാഫ്, ഖാഫിന് ഖൽഖല ചെയ്യണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. വനഖ്സിൻ മിന തൻവീനു ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇത് ഖാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഖാം ബിഗുന്ന വനഖ്സിൻ. അതുപോലെ സ്വാദാണ്, സീൻ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വനഖ്സിൻ അല്ല വനഖ്സിൻ. മിനൽ, മിനൽ എം വാലി സുക്കൂനുള്ള മീമൻ, എം എം വാലി, മിനൽ എം വാലി വൽ അൻഫുസി, വൽ അൻഫുസി സുക്കൂനുള്ള നൂനിന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വസ്സമറാത്തി, വസ്സമറാത്ത് അല്ല സീനല്ല ഫ, വസ്സമറാത്തി വസ്സമറാത്തി, അവിടെ നിർത്തുമ്പോൾ വസ്സമറാത്ത് ഇങ്ങനെ. വബശ്ശിരിസ്സാബിരീൻ, വബശ്ശിരിസ്സാദ, വബശ്ശിരിസ്സാബിരീൻ. الذين اذا اصابتهم مصيبه, الذين الذين لا الذين اذا اذا اصابتهم مد منفصل. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. اذا اصابتهم اصابتهم مصيبه, സ്വാദ്, രണ്ട് വാക്കുകളിലുള്ള സ്വാദ് ശ്രദ്ധിക്കണം, സീനായി പോവരുത്. അതുപോലെ തന്നെ അസാബത്ത് ഹും അല്ല അസാബത്ത്, അസാബത്ത് ഹും മുസീബ, സാക്കിന മീമിന് ശേഷം വീണ്ടും മീം, ഇത് ഹാം മുത്തമാസിലിൻ, മീമിനെ ഒന്നിച്ച് ഉച്ചരിക്കണം, ഷദ് നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസാബത്ത് ഹും മുസീബ. ഖാലൂ ഇന്ന, ഇവിടെയും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കതറിൽ നീട്ടാവുന്ന മദ്. قالوا إنا لله وإنا, نون شد രണ്ട് സ്ഥലത്തും മണിക്കണം. വഇന്നഇലൈഹി മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൽ നീട്ടാവുന്ന മദ്ദ്. വഇന്നഇലൈഹി റാജിഊൻ, റാജിഊൻ ഐൻ ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ ഉലൈക അലൈഹി മദ്ദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അലൈഹിം സലവാതു മിൻ, തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. അതുപോലെ മിർ റബ്ബിഹിം, സുക്കൂനുള്ള നൂനിന് ശേഷം റ ഇദ്ഗാം ബിലാ ഗുന്ന. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, ഇങ്ങനെയാണ് ഓതേണ്ടത്. മിർ റബ്ബിഹിം വറഹ്മ, സാക്കിന മീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം. വറഹ്മ ഹ വറഹ്മ. وَأُولَئِكَ هُمُ الْمُهْتَدُونَ. وَأُولَئِكَ مَدْ مُتَّصِل, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. ഹുമുൽ മുഹ്തദൂൻ, ഹ മുഹ്ത മുഹ്തദൂൻ. ഇവിടെയും രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മദ് ആരദുൽ സുക്കൂൻ എന്ന് പറയാം. ഇൻഷാ അള്ളാ ഒന്നുകൂടോദാം.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 154 മുതൽ 157 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020 840 840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 185 മുതൽ 187 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി. ഇരു ഹർമുകളിലെ വിശുദ്ധ നമസ്കാരങ്ങളുടെ അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ബിക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ സജദ, സൂറ ഇൻസാൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ആല് ഇംറാനിലെ 191 മുതൽ 195 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് യാസർ അദ്ദോസരി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ്

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 178 മുതൽ 182 കൂടിയ വചനങ്ങളാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 178 മുതൽ 182 കൂടിയ വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
0: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സൂറ സൂറത്തു മുസമ്മിൽ 20 ഭാഗം 1.
2: വചനം 20. വാക്കർത്ഥം: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, യഅലമു, അറിയും, അറിയുന്നു, അന്നക തഖൂമു, നീ എഴുന്നേൽക്കുന്നു എന്ന്, നീ നമസ്കരിക്കുന്നു എന്ന്, അദ്നാ, അടുത്തത്, ഏതാണ്ട്, മിൻ ഫുലുസൈ, മൂന്നിൽ രണ്ടംശത്തോട്, അല്ലൈലി, രാത്രിയുടെ, വനിസ്ഫഹു, അതിൻ്റെ പകുതിയും, വസുലുസഹു, അതിൻ്റെ മൂന്നിലൊന്നും, വത്വാഇഫത്തുൻ, ഒരു വിഭാഗവും, കൂട്ടരും, മിനല്ലദീന, യാതൊരുവരിൽ നിന്ന്, മഅക, നിന്റെ കൂടെയുള്ള, വല്ലാഹു, അല്ലാഹു, അല്ലാഹുവത്രേ, യുഖദ്ദിറു, കണക്കാക്കുന്നു, നിർണയിക്കുന്നത്,

അല്ലൈല വന്നഹാറ, രാവിനെയും പകലിനെയും. അലിമ, അവൻ അറിഞ്ഞിരിക്കുന്നു, അവനറിയാം. അല്ലൻ തുഹ്സൂഹു, നിങ്ങളതിനെ ക്ലിപ്തമാക്കുകയില്ലെന്ന്, തിട്ടപ്പെടുത്തുകയില്ലെന്ന്, സൂക്ഷ്മമായി അറിയുകയില്ലെന്ന്. ഫതാബ, ആകയാൽ അവൻ മടക്കം സ്വീകരിച്ചു. അലൈക്കും, നിങ്ങളുടെ പേരിൽ. ഫഖ്റഉ, ഇനി അതിനാൽ നിങ്ങൾ ഓതുവീൻ, പാരായണം ചെയ്യുവീൻ. മാ തയസ്സറ, സൗകര്യപ്പെട്ടത്, എളുപ്പമായത്. മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന്. അലിമ, അവൻ അറിയാം. അൻ സയഖൂനു, ആയിത്തീരും, വഴിയേ ഉണ്ടാകും എന്ന്. മിങ്കും, നിങ്ങളിൽ നിന്ന്. മർള, രോഗികൾ. വആഖറൂന, വേറെ ചിലർ, മറ്റു ചിലർ. യദുരിബൂന, അവർ സഞ്ചരിക്കും. ഫിൽ അർളി, ഭൂമിയിൽ. യബ്തഗൂന, അന്വേഷിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്. മിം ഫളില്ലാഹി, അല്ലാഹുവിൻ്റെ ദയവിൽ നിന്ന്, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്. വആഖറൂന, വേറെ ചിലർ. യുഖാതിലൂന, യുദ്ധവും ചെയ്യും. ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ. ഫഖ്റഉ, അതിനാൽ നിങ്ങൾ ഓതുവീൻ. മാ തയസ്സറ, സൗകര്യമായത്. മിൻഹു, അതിൽ നിന്ന്. വഅഖീമു, നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവീൻ. അസ്സലാത്ത, നമസ്കാരം. വആത്തു സക്കാത്ത, സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. വഅഖ്റിദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് കടം കൊടുക്കുകയും ചെയ്യുവീൻ. കർലൻ, കടം, ഒരു കടം. ഹസനൻ, നല്ലതായ. വമാ തുഖദ്ദിമു, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത്. എന്തു മുന്തിച്ചാലും. ലി അൻഫുസിക്കും, നിങ്ങൾക്കു തന്നെ വേണ്ടി. മിൻ ഖൈരിൻ, നല്ലതായിട്ട്, ഉത്തമമായതിൽ നിന്ന്, വല്ല നന്മയും. തജിദൂഹു, നിങ്ങളത് കണ്ടെത്തും, നിങ്ങൾക്ക് കിട്ടും. ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ. ഹുവ, അത്, അത് തന്നെ. ഖൈറൻ, ഗുണമായിട്ട്, ഉത്തമമായ നിലയ്ക്ക്. വഅഅലമ, ഏറ്റം മഹത്തായതായും. അജ്റൻ, പ്രതിഫലം. വസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുകയും ചെയ്യുവീൻ. അല്ലാഹ, അല്ലാഹുവോട്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്. അർറഹീമുൻ, കരുണാനിധിയാണ്.

0: നിശ്ചയമായും നിന്റെ റബ്ബ് അറിയുന്നു. രാത്രിയുടെ ഏതാണ്ട് മൂന്നിൽ രണ്ടു ഭാഗവും പകുതിയും മൂന്നിലൊന്നും സമയം നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും എഴുന്നേറ്റ് നമസ്കരിച്ചു വരുന്നുണ്ടെന്ന്. അല്ലാഹു അത്രേ രാത്രിയെയും പകലിനെയും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് തിട്ടമായി ക്ലിപ്തപ്പെടുത്താവതല്ല എന്ന് അവനറിയാം. ആകയാൽ അവൻ നിങ്ങളുടെ പേരിൽ ഇളവു നൽകി മടക്കം സ്വീകരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നമസ്കരിച്ചുകൊള്ളുവീൻ. അവനറിയാം നിങ്ങളിൽ രോഗികൾ ഉണ്ടായേക്കുന്നതാണെന്ന്. വേറെ ചിലർ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുമെന്നും വേറെ ചിലർ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുമെന്നും അവനറിയാം. അതിനാൽ നിങ്ങൾ അതിൽ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതി നമസ്കരിച്ചുകൊള്ളുക. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിന് നല്ല കടം കൊടുക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വെക്കുന്നതായാൽ അത് കൂടുതൽ ഗുണകരമായതും വളരെ മഹത്തായ പ്രതിഫലമുള്ളതായും അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ അതിനെ കണ്ടെത്തുന്നതാണ്. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുവീൻ. നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വചനം 20 വിശദീകരണം. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് തനിക്കു പറഞ്ഞു തരണമെന്ന് സഅദ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിച്ചു, താൻ ഈ സൂറത്ത് മുസമ്മിൽ ഓതാറില്ലേ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇല്ലാതെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നാൽ ഈ സൂറത്തിൻ്റെ ആദ്യത്തിൽ അല്ലാഹു രാത്രി നമസ്കാരം നിർബന്ധമാക്കി. അങ്ങനെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു കൊല്ലത്തോളം അവരുടെ പാദങ്ങളിൽ നീരുകെട്ടുമാറ് നമസ്കാരം നിർവഹിച്ചു വന്നു. 12 ഈ സൂറത്തിൻ്റെ അവസാന ഭാഗം അല്ലാഹു ആകാശത്ത് സൂക്ഷിച്ചു വച്ചു, അഥവാ അവതരിപ്പിച്ചില്ല. പിന്നീട് സൂറത്തിൻ്റെ അവസാനത്തിൽ ലഘൂകരണം അവതരിപ്പിച്ചു. അങ്ങനെ രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നതിന് ശേഷം അത് ഐസ്തിക കർമ്മം അഥവാ നാഫിലത്ത് ആയിത്തീർന്നു. അബൂദാവൂദ്, മുസ്ലിം, ദാരിമി, നസായി. ഒരു കൊല്ലക്കാലമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും രാത്രി നമസ്കാരം നിർബന്ധകർമ്മമായി ആചരിച്ചു വന്നത് എന്നാണല്ലോ ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചിരിക്കുന്നത്. വേറെ ചില സ്വഹാബികളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകളിൽ കൂടുതൽ കൊല്ലങ്ങളോളം അത് നിർബന്ധമായിരുന്നുവെന്നും വന്നിരിക്കുന്നു. അതിനാൽ രാത്രി നമസ്കാരത്തിൻ്റെ നിർബന്ധ നിയമം എത്രകാലം നിലനിൽക്കുകയുണ്ടായെന്ന് തീർത്തു പറയുവാൻ നമുക്ക് പ്രയാസമുണ്ട്. സൂറത്തിൻ്റെ ആദ്യ ഭാഗം അവതരിച്ച കാലത്ത് ഒരുപക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ജനിച്ചിരുന്നുവോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹുവിനറിയാം. ഏതായാലും ഈ ആയത്തിൽ നിന്ന് നമുക്ക് താഴെ കാണുന്ന സംഗതികൾ മനസ്സിലാക്കാവുന്നതാണ്. ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ ഈ സൂറത്തിലെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നതുപോലെ രാത്രി നമസ്കാരം മുസ്ലിങ്ങൾക്ക് നിർബന്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കുറേ കാലം ഒരു നിർബന്ധ കടമയെന്ന നിലയ്ക്ക് അത് ആചരിച്ചു വന്ന ശേഷമാണ് ഈ വചനം മുഖേന പ്രസ്തുത നിർബന്ധം ഇളവ് ചെയ്യപ്പെട്ടത്. ചിലപ്പോൾ രാത്രി ഏതാണ്ട് മൂന്നിൽ രണ്ടു ഭാഗവും ചിലപ്പോൾ പകുതിയും മറ്റു ചിലപ്പോൾ മൂന്നിലൊരു ഭാഗവും അവർ നമസ്കരിച്ചിരുന്നു. സമയം ക്ലിപ്തമായി അറിയത്തക്ക ഘടികാരം മുതലായ ഉപകരണങ്ങളില്ലാത്ത കാലത്ത് സമയം കൃത്യമായി കണക്കാക്കുവാൻ പ്രയാസമാണല്ലോ. മാത്രമല്ല, നിർബന്ധ കൽപ്പന വന്നപ്പോൾ തന്നെ രാത്രിയുടെ പകുതിയോ അല്ലെങ്കിൽ കൂടുതലോ അല്പം കുറച്ചോ സമയം എടുക്കാവുന്നതാണെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2, 3, 4 വചനങ്ങൾ നോക്കുക. ഏതായാലും ഇത്രയും സമയം രാത്രി ഉറക്കമൊഴിച്ച് കാലിൽ നീരുപോലും കിട്ടുമാറ് ആ കൃത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും തെറ്റാതെ അനുഷ്ഠിച്ചു വരുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ അവർക്കുള്ള താൽപ്പര്യവും അള്ളാഹു കണ്ടറിയുന്നുണ്ട്. രാപ്പകലുകളുടെ ഏറ്റക്കുറവുകളും ഓരോന്നിൻ്റെ കൃത്യ അളവുകളും അവയിൽ എന്തെല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്നുവെന്ന സൂക്ഷ്മ വിവരവും അള്ളാഹുവിങ്കലുണ്ട്. അവയുടെ നിയന്ത്രണം അവൻ്റെ പക്കലാണുള്ളത്. സൃഷ്ടികൾക്കതൊന്നും ശരിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രസ്തുത നിർബന്ധത്തെ, ഉജൂബിനെ നിങ്ങളുടെ പേരിൽ അവൻ മടക്കം സ്വീകരിച്ചിരിക്കുന്നു, ഫതാബ അലൈക്കും എന്ന വാക്യം മുഖേന അള്ളാഹു ഇളവ് ചെയ്തിരിക്കുകയാണ്. ഇനി മേലിൽ രാത്രി നമസ്കാരം അത്ര കർശനമായി ആചരിക്കേണ്ടതില്ല. ഓരോരുത്തൻ്റെയും കഴിവും സൗകര്യവുമനുസരിച്ച് അനുഷ്ഠിച്ചാൽ മതിയാകും എന്നത്രേ ഖുർആനിൽ നിന്നും സൗകര്യമായത്. ഓതിക്കൊള്ളുക അഥവാ ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന വാക്യത്തിൻ്റെ താൽപ്പര്യം.
1: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് നാം ശ്രവിച്ച സൂറത്ത് സൂറത്ത് മുസമ്മിൽ 20 ഭാഗം 1.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൻ്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 153 മുതൽ 156 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم

അഫല തദക്കറൂൻ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 153, 154, 155 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് സന്താനമുണ്ടെന്ന് ആരോപിക്കുന്ന ആളുകളെക്കുറിച്ച്, അവരുടെ കള്ളവാദത്തെക്കുറിച്ച് ആയിരുന്നു തൊട്ടുമുകളിലുള്ള ആയത്തുകളിൽ പരാമർശിച്ചിരുന്നത്. അള്ളാഹു അവനെക്കുറിച്ച് സൂറത്തുൽ അൻആമിലെ 101, 100, 101 ആയത്തുകളിൽ പറഞ്ഞ കാര്യം ഇതിനു മുമ്പ് വ്യക്തമാക്കി. അതിൽ സൂറത്തുൽ സുഖ്റുഫിലെ 15-ാമത്തെ വചനം അതിൻ്റെ അനുബന്ധമായി തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകളോട് ആ ആളുകളുടെ വിദണ്ഡവാദത്തെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്നു. വജഅലൂല

0: വജഅലു ലഹു, അവർ അള്ളാഹുവിന് നിശ്ചയിച്ചിരിക്കുന്നു, ആക്കിയിരിക്കുന്നു. മിൻ ഇബാദിഹി, തൻ്റെ ദാസന്മാരിൽ നിന്നും, ജുസ്ആ, ഒരു അംശത്തെ അഥവാ സന്താനങ്ങളെ. അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗത്തെ അവർ അള്ളാഹുവിൻ്റെ അംശമാക്കിയിരിക്കുന്നു. ഈ ആയത്ത് വ്യക്തമാക്കുന്ന കാര്യം, ഒരു സന്താനം എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്നത് വഴി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ആളുകളെ അള്ളാഹുവിൻ്റെ അംശമാക്കിയിരിക്കുന്നു ഇവർ എന്ന് പറയാൻ കാരണം. എന്നിട്ട് അള്ളാഹു പറയുന്നു ഗൗരവമായ താക്കീത്, ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലകഫൂറുൻ മുബീൻ, വളരെ പ്രത്യക്ഷമായി തന്നെ നന്ദികേട് കാണിക്കുന്നവൻ തന്നെയാകുന്നു. തന്നെ സൃഷ്ടിച്ച, തനിക്കുവേണ്ട സകലമാന അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകുന്ന തൻ്റെ സ്രഷ്ടാവിനെക്കുറിച്ചുള്ള വളരെ ഗുരുതരമായ ആരോപണം, അത് ഏറ്റവും വലിയ നന്ദികേടാകുന്നു എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അൻആമിലെ 101-ാമത്തെ വചനത്തിൽ കാണാം, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാത്തിനെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു. എന്നു പറഞ്ഞാൽ ഇവിടെ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്ന് പറയുന്നത് വഴി ഇവർ അസംഭവ്യമായ കാര്യമാണ് അള്ളാഹുവിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുവല്ലേ അത് അറിയിച്ചു തരേണ്ടവൻ? പക്ഷേ അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചു പറയുന്നു, അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്ന വാദം കള്ളവാദമാകുന്നു, സ്രഷ്ടാവായ അള്ളാഹുവുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്ത കാര്യമാകുന്നു അത് എന്ന്. മാത്രമല്ല, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ അവൻ മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ വാദം അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. അതേപോലെ തന്നെ അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലാത്ത കാര്യമാകുന്നു. 153-ാമത്തെ വചനം, അസ്തഫ, അവൻ തെരഞ്ഞെടുത്തിരിക്കുകയാണോ, പ്രാധാന്യം നൽകിയോ, അൽബനാത്ത്, പെൺമക്കളെ, അലൽ ബനീൻ, ആൺമക്കളേക്കാൾ. ഈ പദം വ്യാഖ്യാനിക്കുന്നിടത്ത്, പദത്തെ വിശകലനം ചെയ്യുന്നിടത്ത് മുഫസ്സറുകൾ കൃത്യമായി പറയുന്ന കാര്യം, സൊഫ്വത്ത് എന്ന പദം അഥവാ വളരെ കൃത്യമായത്, കലർപ്പില്ലാത്തത്, ശുദ്ധമായത് എന്ന പദം, അതാണ് ഇതിൻ്റെ അസ്ലു. അതിൽ നിന്നാണ് അസ്തഫ, അവൻ തെരഞ്ഞെടുത്തിരിക്കുകയോ, അവൻ പ്രാധാന്യം നൽകുകയോ. അതായത്, അ യഖ്ലുഖുൽ ജിൻസൈനി അസ്-സക്കറ വൽ ഉൻസ ثم يختار لنفسه ادناهما ويعطيكم انتم اعلاهما شأنا وارفعها قدرا. നിങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത്, അല്ലാഹു സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ താഴ്ന്നവരായി കണക്കാക്കുന്ന ആ സ്ത്രീകളെ നിങ്ങൾ അല്ലാഹു അവൻ്റെ പെൺമക്കളാക്കിയിരിക്കുന്നു എന്ന് വാദിക്കുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉന്നതന്മാരാണെന്ന് നിങ്ങൾ കൽപ്പിക്കുന്ന പുരുഷന്മാരെ അവർ നിങ്ങളുടെ മക്കളുമാക്കിയിരിക്കുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. അസ്തഫൽ ബനാത്തി, അവൻ പെൺമക്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണോ, അലൽ ബനീൻ, ആൺമക്കളേക്കാൾ. അഫ അസ്ഫാക്കും റബ്ബുക്കും ബിൽ ബനീന واتخذ من الملائكة إناثا إنكم لتقولون قولا عظيما. الله سبحانه وتعالى മറ്റൊരു വചനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം, അഫ അസ്ഫാകും റബ്ബുകും ബിൽ ബനീന واتخذ من الملائكة إناثا, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ആൺമക്കളെ എടുത്തിരിക്കുകയും, വത്തഖദ മിനൽ മലായികത്തി ഇനാസ, മലക്കുകളെ അവൻ പെൺമക്കളായി സ്വീകരിക്കുകയുമാണോ. ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അദീമ, തീർച്ചയായും നിങ്ങൾ ഗുരുതരമായ വാക്കാകുന്നു പറയുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നവരെ വളരെ ഗൗരവതരമായി അവർക്കുള്ള താക്കീദാണ് അള്ളാഹു നൽകുന്നത്. സൂറത്തു സുമറിലെ 4-ാമത്തെ വചനത്തിൽ കാണാം, ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ, അങ്ങനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ, അവൻ സൃഷ്ടിച്ചവരിൽ നിന്ന് അവനിഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കുമായിരുന്നു. സുബ്ഹാന, അവൻ പരിശുദ്ധനാകുന്നു. അഥവാ ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന്, ഒരു പങ്കാളിയെ സ്വീകരിക്കുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാകുന്നു. ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അവനാകുന്നു ഏകനും സർവാധിപതിയുമായ അള്ളാഹു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ലിഅയ്യി ഷൈഇൻ യഖ്താറു അല്ലാഹു അൽ ബനാത് ദൂന അൽ ബനീൻ. ഈ ആളുകൾ വാദിക്കുന്നത് പോലെ എങ്ങനെയാണ്, എന്ത് കാരണം കൊണ്ടാണ് അള്ളാഹു പെൺമക്കളെ സ്വീകരിക്കുന്നത് ആൺമക്കളെ കൂടാതെ? അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം, ഇവർ ഉന്നയിക്കുന്ന ഈ ആരോപണം, അത് ഗുരുതരമായ കാര്യമാണെന്ന് ആ വചനത്തിൽ അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. തുടർന്ന് 154-ാമത്തെ വചനം, മാലക്കും, നിങ്ങൾക്കെന്താണ്, കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധിക്കുന്നത്, ഇത് പറയാൻ, ഈ വിധി പറയാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? അള്ളാഹു അവൻ്റെ സൃഷ്ടികളായ മലായിക്കത്തുകളെ തൻ്റെ പെൺമക്കളാക്കിയിരിക്കുന്നു എന്ന് പറയാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? മാദാ ഹദസലക്കും വമാ അസ്വാബ ഉഖൂലുക്കും കൈഫ തഹ്കുമൂന അലല്ലാഹി സുബ്ഹാനഹു വതആല ഹാദൽ ഹുക്മ്. നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങളുടെ ബുദ്ധികൾക്കെന്ത് സംഭവിച്ചു? ഉന്നതനും മഹാനും പരിശുദ്ധനുമായ അള്ളാഹുവിനെക്കുറിച്ച് ഇത്തരമൊരു വിധി പറയാൻ. ഇമാം തബരി റഹ്മഹുള്ള പറയുന്നു, ബിഇസൽ ഹുക്മു തഹ്കുമൂന അയ്യുഹൽ ഖൗം, നിങ്ങളുടെ വിധി എന്തുമാത്രം മോശമാകുന്നു. ഹേ ജനങ്ങളെ, അയ്യക്കൂന ലില്ലാഹിൽ ബനാത് വലകുമുൽ ബനൂൻ, അള്ളാഹുവിന് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളുമാണെന്ന നിങ്ങളുടെ വാദത്തിൽ. വഅൻതും ലാ തർദൗന ബനാതി ലി അംഫുസികും ഫതജ്അലൂന ലഹു മാ ലാ തർദൗന ലി അംഫുസികും. നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾക്കിഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആ പെൺമക്കളെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലായിക്കത്തുകളെന്ന് നിങ്ങൾ വാദിക്കുന്നു. ഇതുവഴി നിങ്ങൾ ഗുരുതരമായ വാക്കാണ് പറയുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ, അന്നഹാ ഉലാ ഇല്ലദീന ഹകമു ബിഹാദൽ ഹുക്മി അഷ്ബഹുമാ യകൂനൂന ബിൽ മജാനീൻ. ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ എന്താണ്? ഇവർക്ക് പറ്റിയത്, ഇവർ ബുദ്ധിയില്ലാത്തവരാണോ? ഇവർ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവരാണോ? ഭ്രാന്ത് ബാധിച്ചവരാണോ? വലിഹാദ ഹൂത്തിബു, അതാണ് ബിമുഖാത്തബത്തിൽ മജുനൂനി, ഒരു ഭ്രാന്തനോട് അഭിസംബോധന ചെയ്യുന്നത് പോലെ. എന്താണ് നിന്റെ കോലം? എന്താണ് നിനക്ക് പറ്റിയത് എന്ന രൂപത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഹൈസു ഖീല ലഹും മാലക്കും മാ ഹാദൽ അമൽ, എന്തൊരു പ്രവർത്തനമാണിത്, എന്താണ് ഈ ചെയ്യുന്നത്? ഹൽ ഹാദ അമലു ആഖിൽ, ഇതൊരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെ പ്രവർത്തനമാണോ എന്ന രൂപത്തിൽ അള്ളാഹു ആ ഒരു ശൈലിയിൽ അള്ളാഹു ചോദിക്കുന്നതെന്ന് മറ്റു ചില മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. മാലക്കും, നിങ്ങൾക്കെന്താണ്, കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധി പറയുന്നത്. 155-ാമത്തെ വചനം, അഫല തദക്കറൂൻ, അപ്പോൾ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ. അന്നല്ലാഹ മുനസ്സഹുൻ അൻ ദാലിക്, ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാകുന്നു. ഉസൈമി റഹ്മത്തുള്ള പറയുന്നു, അൽ ഇഅ്ലാനു ബിസഫ്ഹി ഹാഉലാഇ വഇന്നഹും ലാ യൻതഫിഊന ബിൽ ആയാത്ത്. അല്ലാഹുവിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങൾ കൊണ്ട് പ്രയോജനമെടുക്കാത്ത, ഉപകാരമെടുക്കാത്ത ഈ ആളുകളെക്കുറിച്ചാണ് അവരുടെ ബുദ്ധിശൂന്യത അല്ലാഹു തുറന്ന് പ്രഖ്യാപിക്കുന്നത്. തൗബീഖുൻ മല്ലം യതദക്കർ ലിഅന്നൽ മുറാദ ബിൽ ഇസ്തിഫ്ഹാം ഫീ ഖൗലിഹി തആല അഫലാ തദക്കറൂൻ ഹുനാ അത്തൗബീഖ്. ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ, നിങ്ങളെന്താണ് ആലോചിക്കാത്തത് എന്നതിലടങ്ങിയിരിക്കുന്ന പൊരുൾ അവർ ആക്ഷേപിക്കലാകുന്നു. ഫകുല്ലുമൻ ലം യതദക്കർ ബിആയാത്തില്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കൊണ്ട് വീണ്ടും വിചാരമുണ്ടാവാത്തവർ, ആ ഉപദേശങ്ങളെ സ്വീകരിക്കാത്തവർ, ഫലാ ശക്ക അന്നഹു മുസ്തഹഖുൻ ലിൽ ലൗമി വത്തൗബീഹ്, അത്തരം ആളുകൾ ആക്ഷേപത്തിന് അർഹരാകുന്നു, അവർ ഇകഴ്ത്തി പറയാൻ നിന്ദിക്കപ്പെടാൻ അർഹരാകുന്നു. അതുപോലെ തന്നെ അഫലാ തദക്കറൂന യഅനി അൽ ഇത്തിആദ്, അവർ എന്താണ് ഉപദേശം സ്വീകരിക്കാത്തത്, നിങ്ങളെന്താണ് ഉപദേശം സ്വീകരിക്കാത്തത്. ഐ അഫലാ തത്തഇലൂൻ ഫതുദ്രികു അന്നമാ ഹകംതും ബിഹി ഹുക്മുൻ ജാഇറുൻ ഗൈറു മഖബൂലുൻ മിൻകും, നിങ്ങളുടെ ഈ വിധി, അള്ളാഹു പെൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദം, അത് സ്വീകാര്യയോഗ്യമല്ല, അനീതിയോടുകൂടിയുള്ള ഒരു വാദമാകുന്നു. ഫല്ലാഹു സുബ്ഹാനഹു വതആല മുനസ്സഹുൻ അനിൽ വലദി ബിദലീലിൽ അഖ്ലി വദലീലിൻ നഖ്ൽ, പ്രമാണത്തിൻ്റെ പിൻബലം കൊണ്ടും ബുദ്ധിപരമായും സ്വീകാര്യയോഗ്യമല്ലാത്ത വാദമാകുന്നു അത്. ഫദലീലുൻ നഖ്ൽ ഫമ അക്സറുൽ ആയാത്ത് അല്ലത്തി യുക്സിറുല്ലാഹു ഫീഹ അന്നഹു ലം യത്തഖിദ് വലദ, പ്രമാണത്തിൻ്റെ പിൻബലമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം വചനങ്ങളിൽ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യം കൃത്യമായും വ്യക്തമായും പറയുന്നു. ഉദാഹരണത്തിന് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അത് അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു സമദ്, അള്ളാഹു പരാശ്രയമുക്തനാകുന്നു, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനുമാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. ഇതുപോലെയുള്ള ധാരാളം വചനങ്ങളിലൂടെ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ബുദ്ധിപരമായ തെളിവെന്നത് ലൗ കാനലില്ലാഹി വലദുൻ ലകാന ജുസ് അൻ മിൻഹു വകാന മുസ്തഹഖൻ ലിൽ ഇബാദ, അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്നത് ശരിയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു ജുസ് ആയിരിക്കും, ഒരു അംശമായിരിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ അംശമാണെങ്കിൽ ആ അംശം ആരാധനയ്ക്ക് അർഹതപ്പെട്ടവനുമായിരിക്കും. യഥാർത്ഥത്തിൽ അത് അസംഭവ്യമായ കാര്യമാകുന്നു. ലത്തഖദല്ലാഹു ലൗ ഇത്തഖദല്ലാഹു വലദൻ ലകാന ഹാദൽ വലദു ഹാദിസൻ വൽഹുദൂസു യംതനിഉ അൻ യകൂന ജുസ്ഉൻ മിനല്ലാഹ്, ഒരു സന്താനം എന്ന് പറയുമ്പോൾ അത് പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ്, അത് അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. ലിഅന്നല്ലാഹ ലം യസൽ വലാ യസാൽ മൗജൂദൻ ബിദാതിഹി സുബ്ഹാനഹു വതആല, അള്ളാഹു അവൻ്റെ കാര്യത്തിൽ അവൻ എന്നുമുള്ളവനാകുന്നു, പുതുതായി ഉണ്ടാവുക എന്നത് അള്ളാഹുവിന് അനുയോജ്യമല്ല. ലിഅന്നൽ വലദ ലാ ബുദ്ദ അൻ യകൂന മുഷബ്ബിഹൻ ലിഅബീ, ഒരു സന്താനം പിതാവിനോട് സാദൃശ്യമുള്ളവനായിരിക്കും. വല്ലാഹു സുബ്ഹാനഹു വതആല ലൈസ ലഹു ശബീഹുൻ വലാ യുമാസിലുഹു അഹദുൻ, അള്ളാഹുവാകട്ടെ സദൃശ്യനില്ലാത്തവനും അതേപോലെ ഉപമയില്ലാത്തവനും ആകുന്നു. അൽ വലദു ഇന്നമാ യത്തഖിദുഹു മൻ യഹ്താജു ഇലൈഹി ലിബഖാഇ നൗഇ, വല്ലാഹു സുബ്ഹാനഹു വതആല ഗൈറു മുഹ്താജുൻ ലി അഹദിൻ, സന്താനം എന്നത് വംശ പരമ്പര നിലനിൽക്കാൻ ആവശ്യമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരവസ്ഥ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് ആവശ്യമില്ലാത്ത കാര്യമാകുന്നു. ഏതർത്ഥത്തിലും അള്ളാഹുവിനെക്കുറിച്ച് ആരോപിക്കുന്ന ഈ ആരോപണം ബുദ്ധിപരമായും പ്രമാണത്തിൻ്റെ പിൻബലത്തോടും സ്വീകാര്യയോഗ്യമല്ല എന്നത് വചനങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നു. 156-ാമത്തെ വചനം, അം ലകും സുൽത്താനും മുബീൻ, അം ലകും അഥവാ നിങ്ങൾക്കുണ്ടോ, സുൽത്താനുൻ വല്ല അധികൃത ലക്ഷ്യവും, മുബീൻ പ്രത്യക്ഷമായ സ്പഷ്ടമായ അഥവാ ഹുജ്ജത്തുൻ വബുർഹാനുൻ വല്ല പ്രമാണയോഗ്യമായ രേഖയും വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ? അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ബൽ ലക്കും ഹുജ്ജത്തുൻ ബയ്യിനത്തുൻ അലാ ഖൗലിക്കും വ ഇഫ്തിറായിക്കും. നിങ്ങളീ കെട്ടിച്ചമച്ചു പറയുന്നതിന്, നിങ്ങളീ പറയുന്ന വാക്കിന് വല്ല പ്രമാണത്തിൻ്റെയും പിൻബലമുണ്ടോ? ഇബ്നു കസീർ റഹ്മത്ത് പറയുന്നു, ഹുജ്ജത്തുൻ അലാ മാ തഖൂലൂൻ, അഥവാ നിങ്ങൾ പറയുന്നതിന് വല്ല തെളിവുമുണ്ടോ, വല്ല പ്രമാണവുമുണ്ടോ? അല്ലാമ തബരി റഹ്മത്ത് പറയുന്നു, അലക്കും ഹുജ്ജത്തുൻ തുബയ്യിനു ലിമൻ സമിഅഹാ ബിഹഖീഖത്തി മാ തഖൂലൂൻ, കേൾക്കുന്നവർക്ക് നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടാൻ ആവശ്യമായ വല്ല തെളിവും നിങ്ങളുടെ കൈവശമുണ്ടോ? ബഗ്‌വി റഹ്മത്ത് പറയുന്നു, ബുർഹാനുൻ ബയ്യിനുൻ അലാ അന്ന ലില്ലാഹി വലദ്, അള്ളാഹുവിനൊരു സന്താനമുണ്ടെന്നതിന് വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ? അതാണ് അംലക്കും സുൽത്താനും മുബീൻ, അഥവാ വല്ല പ്രത്യക്ഷമായ പ്രമാണവും നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹുവിനെ കുറച്ച് കാണിക്കുകയും അവൻ്റെ മഹത്വത്തിന് നിരക്കാത്ത രൂപത്തിൽ അവനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ കൃത്യമായി വിശ്വസിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സഫാത്ത് 153 മുതൽ 156 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൻ നിസ 24 മുതൽ 144 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ദിവസേന ഏതാനും ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ഭാഗം സൂറത്തുൻ നിസ 24 മുതൽ 144 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. കുഞ്ഞിളം കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ മനോഹരമായി കേൾക്കാനുള്ള ഈ ഒരു അവസരത്തിൽ നാം ഇന്ന് കേൾക്കുന്നത് സൂറത്ത് സുമർ 56 മുതൽ 68 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

يَقُصُّ الْحَقَّ وَهُوَ خَيْرُ الْفَاصِلِينَ.

الحق ويوم يقول كن فيكون قوله الحق

فالق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 554-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ 17 അധ്യായം സൂറത്തു ഇസ്റ 23 മുതൽ 30 വരെ വചനങ്ങൾ പാരായണം അൽ ഹാഫിദ് മുഹമ്മദ് ഷാമി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ കുറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഹാഖ ഒമ്പതാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് ഓതാനുള്ളത്. അതിൻ്റെ നിയമങ്ങൾ നോക്കാം. വജാ ഫിർഔൻ, ജാ മദ് മുത്തസിൽ, നന്നായിട്ട് മണിക്കണം. പിന്നെ വമൻ ഖബലഹു ഇഖ്ഫ ആണ്, നന്നായിട്ട് മണിക്കുക. വമൻ ഖബലഹു വൽ മുത്തഫിഖാത്തു ബിൽ ഖാതിയ ഫഅസൗ റസൂല റബ്ബിഹിം فأخذهم أخذة الرابية فأخذهم أخذة أخذة تنوين شاشم را إدغام بلا غنى أخذة الرابية
2: أخذة الرابية
1: إنا لما طغى الماء حملناكم في الجارية ألي طغى الماء مد മുത്തസിൽ, നന്നായിട്ട് നീട്ടാൻ അറിയാലോ. തഗൽമാമൽനാക്കും ഫിൽ ജാരിയ ലിനജാലഹാലക്കും തദിക്കിറത്തയഹ മദ് മുൻഫസിൽ ഉദുനും വായ فإذا نفخ في الصور نفخة واحدة تنوين جشم واو إدغام بغنة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها മദ് മുത്തസിൽ, നല്ലോന്ന് കിട്ടുക. മറ്റ് അലാ അർജായ മുൻഫസിൽ. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ യൗമഇദിൻ തുഅറലൂന തൻവിന് ശേഷം ത ഇഖ്ഫാ, നന്നായിട്ട് മണിക്കുക. യൗമഇദിൻ തുഅറലൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. നമുക്ക് ഓതി നോക്കാം. وَجَاءَ فِرْعَوْنُ وَمَنْ قَبْلَهُ وَالْمُؤْتَفِكَاتُ بِالْخَاطِئَةِ

ആ അവിടെ രണ്ട് മദ്ദുണ്ട്. ഒന്ന് അലാ അർജായിഹ, ആ മദ് മുംഫസിലാണ്, രണ്ട് കലിമത്തിലുള്ളതാണ്, രണ്ട് വാക്കുകളാണ്, കണ്ടില്ലേ? അലാ ഒന്നും അർജായിഹിം. പിന്നെ അർജായിഹ അത് ഒറ്റ കലിമത്താണ്, അത് മദ് മുത്തസിലാണ്, അത് നിർബന്ധമായിട്ട് നീട്ടണം. മനസ്സിലായി? എല്ലാ രണ്ടും മദ്ദിലുള്ള വ്യത്യാസം അതാണ്. മറ്റേത് നിർബന്ധമില്ലെങ്കിലും നമ്മൾ നിർബന്ധമില്ലെങ്കിലും മുംഫസിലും നമ്മൾ നീട്ടി തന്നെയാണ് ഓതുന്നത്. ഒന്നുകൂടിയും വൽമ

0: منكم
1: لا تخفى منكم
0: من هناك لا
1: لا تخفى منكم خافية
0: അപ്പൊ 17 ആയത്ത് തീർന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം. കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: على مر الزمان تألقا وأضاء للدنيا طريقا.
6: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന് ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചു അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. ലോകപ്രശസ്ത കാരിയുകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് തെൻസീൽ പ്രോഗ്രാം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബക്കറയിലെ 253 മുതൽ സൂറത്തു ആലുംറാൻ 92 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

علم فلم تحاجون فيما ليس لكم به علم

0: മാഷാ അല്ലാ, ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ സൂറത്തുൽ ബഖറയിലെ 253 മുതൽ സൂറത്ത് ആലുംറാൻ 92 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിനെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാം. സൂറ ബക്കറയിലെ 158 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 158 മുതൽ 160 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഇന്ന സൊഫ, ഇന്ന നൂന്ന് ശദ്ദുണ്ട് മണിക്കണം. സൊഫ സ്വാദ്, ഇന്ന സൊഫ വൽ മർവത മിൻഷ, സുക്കൂനുള്ള നൂനിന് ശേഷം ഷീൻ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻഷ ഷഅഇരില്ലാഹ് ഐൻ, അതുപോലെ ഹംസ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയുണ്ട്. മദ്ദ് മുത്തസിൽ നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണത്. ഷഅഇരില്ലാഹ്, ഒന്ന് ഐനാണ്, മറ്റൊന്ന് ഹംസയാണ്. പ്രത്യേകം മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫമൻ ഹജ്ജൽ ബൈത, ഫമൻ ഹജ്ജ, അവിടെ ഗുന്ന ചേരുത് വെളിവാക്കണം. ഫമൻ ഹജ്ജൽ ബൈത അവിഇതമറ, അവിഇതമറ, ആ പ്രയോഗം ശ്രദ്ധിക്കണം. അവിഇതമറ ഫല ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ, സുക്കൂനുള്ള നൂനിന് ശേഷം അയ്യ നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന അയ്യത്തവഫ, ത എന്ന അക്ഷരം മഖ്റജ് ശ്രദ്ധിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർത്ത് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അയ്യത്തവഫ, അയ്യത്തവഫ ബിഹിമാ. വമൻ തതവ, സുക്കൂനുള്ള നൂനിന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വമൻ തതവ, ഈ വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടെ പഠിക്കുകയും പാരായണം ചെയ്യുകയും വേണം. തതവ, തതവ ഖൈറ, തതവ ഖൈറൻ ഫ, ഇവിടെ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഖൈറൻ, ഖൈറൻ ഫഇന്നല്ലാഹ, ഫഇന്ന നൂൻ മുശദ്ദഗുന്ന, നൂൻ ശദ്ദുണ്ട് മണിക്കണം. ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, ശാകിറുൻ അലീം, അവിടെ വെളിവാക്കി ഉച്ചരിക്കുക. ശാകിറുൻ അ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. ഇന്നല്ലദീന യക്തുമൂന, ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. അല്ലദീന യക്തുമൂന, യക് يكتمون ما انزلنا اخفاهم بغنا ما انزلنا ഇവിടെ മദ് മുൻഫസിൽ ഉണ്ട്. നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. انزلنا അവ്യക്തമാക്കി മണിക്കണം. മിനൽ ബയ്യനാതി വൽ ഹുദാ മിൻ ബഅദിമാ, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ നൂനിനെ മാറ്റി മീമാക്കണം. ഇഖ്ലാബ് മിൻ ബഅദി, ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി, ഇവിടെക്ക് നൂന്ന് ശദ്ദുണ്ട് മണിക്കണം. ഫിൽ കിതാബ്, നിർത്തുകയാണെങ്കിൽ കിതാബ് കൂട്ടി ഓതുമ്പോൾ ഫിൽ കിതാബി ഉലൈക, ഉലൈക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. യൽഅനുഹുമുല്ലാഹു, യൽഅനുഹു നൂന്ന് ദമ്മാണ്. യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുല്ലാഇനൂൻ, ഇവിടേക്ക് ഐൻ പ്രത്യേക മഖ്റജ് ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഐൻ ഹംസയോ അല്ലെങ്കിൽ ഗൈനൊന്നും ആയി പോവരുത്. യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുല്ലാഇനൂൻ. ഇല്ലല്ലദീന തബു, ഇല്ലല്ലദീന അല്ല, ഇല്ലല്ലദീന തബു വഅസ്ലഹു സാദ്, വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടേക്ക് സ്വാദ് മാറി സീനാവാൻ സാധ്യത വളരെ കൂടുതലാണ്. വഅസ്ലഹു അല്ല, വഅസ് അസ് വഅസ്ലഹു വബയ്യനു. ഫഉലൈക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. ഫഉലൈക, മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ പദത്തിലായതുകൊണ്ടാണ് മുത്തസിൽ. ഫഉലൈക അതൂബു അലൈഹിം വഅനത്തവ്വാബു റഹീം. വഅനത്തവ്വാബു, താന് ശദ്ദുണ്ട്, വാവിന് ശദ്ദുണ്ട്, എല്ലാം ശ്രദ്ധിക്കണം. വഅനത്തവ്വാബു റഹീം, അർറഹീം, റ എന്നല്ല അർറഹീം, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആയിരത്തിൽ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 158 മുതൽ 160 വരെയുള്ള ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 158 മുതൽ 160 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: أعوذ بالله من الشيطان

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അഅ്റാഫ് 5 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ മുത്തലിബ് ബിൻ അഷൌർ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തു നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തു നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 186 മുതൽ 188 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത്? അതിലെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തോട് എങ്ങനെ സംവദിക്കുന്നു? വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ പഠിക്കുകയും അവയുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായി പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറ അസ്സാഫാത്തിലെ 163-ാമത്തെ വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് 166 കൂടിയ വചനങ്ങൾ അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം إلا من هو صال الجحيم وما منا إلا له مقام معلوم. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 163-164 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 162 വരെയാണ് നാം മനസ്സിലാക്കിയത്. ഇല്ലാമൻ, യാതൊരുവനല്ലാതെ, ഹുവ അവൻ, സ്വാലിൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെറിയുന്നവനാണ്. 162-ാമത്തെ വചനത്തിൽ നിങ്ങൾക്ക് ഒരാളെയും വഴിപഴപ്പിക്കുക സാധ്യമല്ല എന്നു പറഞ്ഞതിനു ശേഷം, എന്നാൽ ആരാണോ നരകാവകാശിയായി ജീവിക്കുന്നത്, ആരുടെ കാര്യത്തിലാണോ അള്ളാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നത്, അത്തരം ആളുകൾ ഒഴികെ എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, യഖൂലു തആല മുഖാതിബൻ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഫഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, വമാ തഅബ്ദൂന മാ അൻതും അലൈഹി ബിഫാതിനീൻ, നിങ്ങൾ ആരാധിക്കുന്നവരും നിങ്ങൾ വഴിപഴപ്പിക്കുന്നവരല്ല, അതല്ലെങ്കിൽ കുഴപ്പത്തിലാക്കുന്നവരല്ല. ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം, അഥവാ യാതൊരുവനല്ലാതെ, അവൻ ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെറിയുന്നവനാണ്. വമാ അൻതും അലൈഹി മിനദ്ദലാലത്തി വൽ ഇബാദത്തിൽ ബാത്തില, നിങ്ങൾക്ക് മാർഗഭ്രംശത്തിലാക്കുവാനോ തെറ്റായ ആരാധനാകർമ്മത്തിലേക്ക് വഴി തിരിച്ചുവിടാനോ സാധ്യമല്ല. മൻ ഹുവ അദല്ല മിൻകും, നിങ്ങളെക്കാൾ വഴിപഴച്ചവരെയല്ലാതെ. മിമ്മൻ ദുരി അലിന്നാർ, അവർ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, അങ്ങനെയുള്ളവരെയല്ലാതെ. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട കാര്യം, നാളെ പരലോകത്ത് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അതിന് സത്യാന്വേഷണവും സത്യമാർഗത്തിലൂടെയുള്ള ജീവിതവും സത്യ ആദർശം സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ് അതിന് നമ്മെ പ്രാപ്തരാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅ്റാഫിലെ 179-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൽ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൽ ലാ യസ്മഊന ബിഹാ ഉലാഇക കൽ അൻആമി ബൽ ഹും അദൽ ഉലാഇക ഹുമുൽ ഗാഫിലൂൻ. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ടവർ ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അതുകൊണ്ടവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് പക്ഷേ അവർ അതുകൊണ്ട് കേൾക്കുന്നില്ല. അള്ളാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹങ്ങളാകുന്ന കണ്ണും കാതും ബുദ്ധിശക്തിയും യഥാവിധി വിനിയോഗിക്കാത്തവരെക്കുറിച്ചാണ് അള്ളാഹു ഈ പറയുന്നത്. അവസാനം അല്ലാഹു പറയുന്നു, ഉലായിക കൽ അൻആം, അവർ നാൽക്കാലികളുടേത് പോലെയാകുന്നു, കന്നുകാലികളുടേത് പോലെയാകുന്നു. ബൽ ഉഹും അദല്ല, അല്ല അവയേക്കാൾ അധമന്മാരാകുന്നു. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധന്മാർ, അശ്രദ്ധമായി ജീവിക്കുന്നവർ. ഫഹാദ ദർബ് മിനന്നാസി ഹുവല്ലദി യുൻഖാദു ലിദീനി ശിർക്ക്, ഈ ജനവിഭാഗമാണ് അള്ളാഹു ഈ പറഞ്ഞ ഈ ആളുകളാകുന്നു അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന മതം സ്വീകരിച്ച് ജീവിക്കുന്നവർ. വൽ കുഫ്രി വദ്ദലാല, അതുപോലെ തന്നെ സത്യനിഷേധവും വഴികേടും തെരഞ്ഞെടുത്തവർ ഇവരാകുന്നു. അള്ളാഹു സൂറത്തു ദാരിയാത്തിലെ 8-9 വചനങ്ങളിലും ഇത് പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നകും ലഫീ ഖൗലിൻ മുഖ്തലിഫ്, തീർച്ചയായും നിങ്ങൾ വിഭിന്നമായ ഭിന്നമായ അഭിപ്രായങ്ങളിലാകുന്നു, വാക്കുകളിലാകുന്നു. യുഫകു അൻഹു മൻ ഉഫിക്, തെറ്റിക്കപ്പെടുന്നവർ അതിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നു, അഥവാ സത്യവഴിയിൽ നിന്ന് സത്യമാർഗത്തിൽ നിന്ന് അവർ തെറ്റിക്കപ്പെടുന്നു. ഇന്നമാ യസ്ലു ബിഹി മൻ ഹുവ മഅഫൂഖുൻ വ മുബ്തിലുൻ, നരകത്തിലേക്ക് ചെന്നെത്തുക സത്യമാർഗത്തെ തൊട്ട് അകറ്റപ്പെട്ടവർ, അതിൽ നിന്ന് തെറ്റിക്കപ്പെട്ടവർ ആകുന്നു. ثم قال تبارك وتعالى منزها للملائكة, തുടർന്ന് അല്ലാഹു തൻ്റെ മലായിക്കത്തുകളെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. مما نسبوا إليهم من الكفر بهم والكذب عليهم أنهم بنات الله, ആ മലായിക്കത്തുകളെക്കുറിച്ച് അവരുടെ മേൽ സത്യനിഷേധം വിളിച്ചു പറയുന്നവർ, അവരുടെ മേൽ അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്നവർ, ആ ആളുകളെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുകയും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ അള്ളാഹു പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇമാം സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇമാം സഅദി റഹ്മത്തുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഇല്ലാമൻ ഖദ്ദർ അല്ലാഹു അസ്സബജല്ല അലൈഹി അൻ യുസ്രിയൽ ജഹീം ലികുഫ്രിഹി വളുൽമിഹി, അള്ളാഹു ആരുടെ മേലാണോ നരകം വിധിച്ചിരിക്കുന്നത് തൻ്റെ അവിശ്വാസം കൊണ്ടും തൻ്റെ അക്രമം കൊണ്ടും, ആരുടെ മേലാണോ അള്ളാഹു നരകം വിധിച്ചിരിക്കുന്നത് അവരൊഴികെ, അവരെ മാത്രമേ വഴിപഴപ്പിക്കാൻ സാധിക്കൂ. ഇല്ലാ അഹദൻ സബഖ ഫീ ഇൽമി അന്നഹു സാലുൽ ജഹീം, അല്ലാമ തബരി റഹ്മത്തു പറയുകയാണ്, അള്ളാഹുവിൻ്റെ വാക്ക് ആരുടെ മേലാണോ സത്യമായി പുലർന്നത് അവർ നരകാവകാശികളാണെന്ന്, അവരെ മാത്രമേ ഇവർക്ക് വഴിപഴപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് 164-ാമത്തെ വചനം, വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം, വമാ മിന്നാ, ഞങ്ങളിൽ നിന്നും ഒരാളും ഇല്ല, ഇല്ലാ ലഹു, തനിക്കില്ലാതെ, മഖാമും മഅലൂം, ഒരു അറിയപ്പെട്ട സ്ഥാനം, നിർണയിക്കപ്പെട്ട ഒരു സ്ഥാനം. അള്ളാഹു മലായിക്കത്തുകളെക്കുറിച്ച് അവർ പറയുന്നതായിട്ട് എടുത്തു പറയുകയാണ്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, കാലത്തിൽ മലായിക്കത്തു, മലായിക്കത്ത് പറയുന്നു, വമാ മിന്ന അഹദുൻ, ഞങ്ങളിൽ നിന്ന് ഒരാളുമില്ല, ഇല്ലാ ലഹു മഖാമുൻ ഫിസ്സമാഇ മഅലൂം, ആകാശത്ത് ഓരോരുത്തർക്കും നിർണിതമായ നിശ്ചിതമായ ഒരു സ്ഥാനമില്ലാതെ. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഐ ലഹു മൗദിഉൻ മഖ്സൂസുൻ ഫിസ്സമാവാത്തി, ഓരോ മലായിക്കത്തുകൾക്കും പ്രത്യേകം പ്രത്യേകം സ്ഥാനമുണ്ട് ആകാശത്ത്. വ മഖാമാത്തുൽ ഇബാദത്തി, അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള സ്ഥാനങ്ങളുണ്ട്. ലാ യതജാവസുഹു വലാ യതഅദാഹു, ആ സ്ഥാനം ഒരാളും വിട്ടുകടക്കുകയില്ല, അതാരും അതിലംഘിക്കുകയില്ല. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമൻ ലിജുലസാഇഹി, സ്വഹീഹായ ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, അത്തത്തി സമാഉ വഹുഖ അലൈഹ അൻത ഇത്ത, ആകാശം കീഴ്പ്പെട്ടിരിക്കുന്നു, അതിൻ്റെ മേൽ കടമയാണ് അള്ളാഹുവിന് വഴിപ്പെടൽ. ലൈസ ഫീഹ മൗദിഉ ഖദമിൻ, അവിടെ ഒരു കാൽപാദം വെക്കാനുള്ള സ്ഥലം പോലുമില്ല. ഇല്ല അലൈഹി മലക്കുൻ റാകിഉൻ ഔ സാജിദുൻ, ആ സ്ഥലത്ത് ഒരു മലക്ക് റുകൂഇലോ അല്ലെങ്കിൽ സുജൂദിലോ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലല്ലാതെ. സുമ്മ ഖറഅ, എന്നിട്ട് തിരുദൂതർ ഓതി, വ ഇന്നാ ലനഹ്നു സാഫൂൻ, തീർച്ചയായും ഞങ്ങൾ അണിയായി നിൽക്കുന്നവരാകുന്നു. വ ഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ, തീർച്ചയായും ഞങ്ങൾ സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നവരാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അന്നഹു ഖാല ഇന്നീല അറ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്തത് സ്വഹാബത്തെ ഞാൻ കാണുന്നു. വ അസ്മഉ മാ ലാ തസ്മഉൻ, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. അത്തത്തി സമാഉ വഹുഖ ലഹ അൻത ഇത്ത മാ ഫീഹ മൗദിഉ അർബഇ അസാബിഅ, ആകാശത്ത് ഒരു നാല് വിരൽ വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ല വ മലക്കുൻ വാദിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹി, അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ തങ്ങളുടെ നെറ്റിത്തടം വെക്കുന്നവരായിട്ടല്ലാതെ. വല്ലാഹി ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ദദ്ഹിക്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളമായി കരയുകയും അല്പം മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കാര്യവും ഹദീസിൽ കൃത്യമായി അവിടുന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അള്ളാഹുവിന് സദാസമയവും ഇബാദത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതമാകുന്നു അവരുടേത്. അതിനുവേണ്ടി ഓരോരുത്തർക്കും അള്ളാഹു പ്രത്യേകം സ്ഥാനം നൽകുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് 165-ാമത്തെ വചനം, വ ഇന്നാ ലനഹ്നു സാഫൂൻ, വ ഇന്നാ ലനഹ്നു, നിശ്ചയമായും ഞങ്ങൾ തന്നെയാണ്, അസ്വാഫൂൻ, അണികെട്ടി നിൽക്കുന്നവർ. മലായിക്കത്തുകൾ തങ്ങളെക്കുറിച്ച് പറയുകയാണ്, ഞങ്ങളാകുന്നു അണികെട്ടി സ്വഫായി നിൽക്കുന്നവർ. അൽ മലായിക്കത്തു തൊസുഫു ഇൻദ റബ്ബിഹ സുബ്ഹാനഹു വതആല, അൽ മലായിക്കത്തു തൊസിഫു ഇൻദ റബ്ബിഹ സുബ്ഹാനഹു വതആല, മലായിക്കത്തുകൾ തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നു. ഫിൽ ഇബാദ, ആരാധനയിൽ. യഖിഫൂന സുഫൂഫൻ കമാ ഫിൽ ഹദീസ് അൻ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ഖാൽ ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകൻ തിരുമേനി ഞങ്ങളിലേക്ക് കടന്നു വന്നു. ഫറആന ഹലഖൻ, ഞങ്ങൾ വട്ടമളഞ്ഞിരിക്കുന്നത് അവിടുന്ന് കണ്ടു. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നു, മാലി അറാക്കും ഇസീൻ, നിങ്ങളെന്താണ് വ്യത്യസ്ത ഗ്രൂപ്പുകളായി വ്യത്യസ്ത കൂട്ടങ്ങളായി നിൽക്കുന്നത്? ഖാല സുമ്മ ഖറജ അലൈന ഫഖാൽ, പിന്നെ വീണ്ടും പ്രവാചകൻ ഞങ്ങൾക്കിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു, അലാ തസുഫൂന കമാ തസുഫുൽ മലായിക ഇൻദ റബ്ബിഹ, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് അണിയായി നിന്നുകൂടെ. ഫഖുൽനാ യാ റസൂലല്ലാ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, വകൈഫ തസുഫുൽ മലായിക ഇൻദ റബ്ബിഹ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നത്? ഖാൽ, അവിടുന്ന് പറഞ്ഞു, യുതിമ്മൂന സുഫൂഫൽ ഊല വയതറാസൗന ഫിസ്സഫി, അവർ ഒന്നാമത്തെ സൊഫ് പൂർത്തിയാക്കും, തുടർന്ന് അതിന് തുടർന്നുള്ള സൊഫ് പൂർത്തിയാക്കും, കാലുകൾ അടുപ്പിച്ചു കൊണ്ട് വെച്ചുകൊണ്ട് ഇടതൂർന്നുകൊണ്ടാണ് അവർ നിൽക്കുക. ഇതും ഹദീസിൽ കൃത്യമായി കാണാൻ സാധിക്കും. മാത്രമല്ല, പ്രവാചകൻ തിരുമേനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫുദ്ദിൽനാ അലന്നാസി ബിസലാസ്, മറ്റു മനുഷ്യരിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞാൻ നമ്മൾ ഈ സമുദായം പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു. ജുഇലത് സുഫൂഫന, നമ്മുടെ സ്വഫ് ആക്കപ്പെട്ടിരിക്കുന്നു. ക സുഫൂഫിൽ മലായിക, മലക്കുകളുടെ സ്വഫ് പോലെ, അണി പോലെ. വജുഇലത് ലനൽ അർദ കുല്ലുഹാ മസ്ജിദ, ഈ ഭൂമി മുഴുവൻ നമുക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥാനമായി, സ്ഥലമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വജുഇലത് തുർബത്തുഹാ ലന തഹൂറ, അതേപോലെ തന്നെ ഇവിടുത്തെ മണ്ണ് നമുക്ക് ശുദ്ധിയാക്കാനുള്ള വസ്തുവുമാക്കിയിരിക്കുന്നു. ഇദാലം നജിദിൽ മാ, നാം വെള്ളം കണ്ടിട്ടില്ലെങ്കിൽ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നാം ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം സഅദി റഹ്മത്തുള്ള പറയുന്നു, വഇന്നാ ലനഹ്നുൽ വാഖിഫൂന, തീർച്ചയായും ഞങ്ങൾ നിൽക്കുന്നവരാകുന്നു. സുഫൂഫൻ, അണിയായി. ഫീ ഇബാദത്തില്ലാഹി വത്വാഅതിഹി, അള്ളാഹുവിന് ഇബാദത്തെടുക്കുവാനും അവന് വഴിപ്പെട്ടുകൊണ്ടും. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കാണാം, ഒന്നാമത്തെ ആയത്ത് തന്നെ, വസ്സാഫാത്തി സ്വഫാ, അണിയായി നിൽക്കുന്നവ തന്നെയാണ് സത്യം. അള്ളാഹു അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെക്കുറിച്ചാണ് ഇവിടെ സത്യം ചെയ്തു പറയുന്നതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഖസീർ ഉദ്ധരിക്കുന്നു, വഖാല അബൂ നദ്ര, കാന ഉമർ റളിയല്ലാഹു അൻഹു ഇദാ ഉഖീമത്തി സ്വലാ ഇസ്തഖ്ബല അന്നാസ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ ജനങ്ങൾക്ക് നേരെ തിരിയും. ബി വജ്ഹിഹി, തൻ്റെ മുഖം കൊണ്ട്. ثم قال അഖീമു സുഫൂഫക്കും ഇസ്തവു ഖിയാമ, പിന്നെ അദ്ദേഹം പറയും, നിങ്ങൾ സ്വഫുകൾ ശരിയാക്കുക, നേരെ വളയാതെ നിങ്ങൾ നിൽക്കുക. യുരീദുല്ലാഹു ബിക്കും ഹദിയൽ മലായിക, അള്ളാഹു നിങ്ങളിൽ നിന്ന് മലായിക്കത്തിൻ്റെ ചര്യയാണ് ഇഷ്ടപ്പെടുന്നത്, ഉദ്ദേശിക്കുന്നത്. സുമ്മയഖൂൽ, പിന്നെ അവിടുന്ന് പറഞ്ഞു, വഇന്നാ ലനഹ്നു സ്വാഫൂൻ, അതിനുശേഷം അവിടുന്ന് പറയും എന്ന് ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. തഅഖ്ർ യാ ഫുലാൻ, തഖദ്ദം യാ ഫുലാൻ, അവിടെ സ്വഫായി നിൽക്കുന്നവരോട്, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നവരോട് മുന്നോട്ട് വരൂ, പിന്നോട്ട് കയറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഫ് ശരിപ്പെടുത്തുമെന്ന് കാണാൻ സാധിക്കും. സുമ്മ യതഖദ്ദം ഫയുകബ്ബിറു റളിയല്ലാഹു അൻഹു, അതിനുശേഷം അദ്ദേഹം ഇമാമായി നിന്നുകൊണ്ട് തക്ബീർ ചൊല്ലും. ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളിൽ കാണാൻ സാധിക്കും, മലായിക്കത്തുകളുടെ സ്വഫാണ്, അവർ സ്വഫ് നിൽക്കുന്നത് പോലെയാണ് നമസ്കാരത്തിന് നമ്മൾ സ്വഫ് നിൽക്കേണ്ടത് എന്ന് സ്വഹാബത്തിന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. തുടർന്ന് 166-ാമത്തെ വചനം, വഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ, വഇന്നാ ഞങ്ങൾ തന്നെയാണ്, അൽ മുസബ്ബിഹൂൻ തസ്ബീഹ് നടത്തുന്നവരും. يعني ان هذا ذئبهم ويدل ذلك قوله تعالى في وصفهم. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് അവരുടെ സമ്പ്രദായമാകുന്നു. അല്ലാഹുവിൻ്റെ വചനം, ആ വചനത്തിലൂടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല മറ്റു സൂറത്തുകളിലും മലായിക്കത്തുകൾ അവർ വളരെ അണിയായി നിന്നുകൊണ്ടാണ് അല്ലാഹുവിന് ഇബാദത്തെടുക്കുക എന്ന് അല്ലാഹു അവരെ വിശേഷിപ്പിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അണിയായി നിന്നുകൊണ്ട്, സ്വഫായി നിന്നുകൊണ്ട് കൃത്യമായി അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ, സ്വർഗാവകാശികളിൽ നാം ഓരോരുത്തരെയും, നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കിതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 163-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗവും തുടർന്ന് 166 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിൽ കുട്ടികൾക്കുള്ള അറിവ് തിരിച്ചറിയുന്നതിനായി പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി അല്ലാഹു സ്സമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസ് സംഘടിപ്പിക്കുന്ന ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാല്ലാ, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ആരാണ് നമ്മുടെ ഫസ്റ്റ് കോളർ എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: ഹലോ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ
3: ഫിദ.
2: ഫിദ മോളെ എവിടുന്നാ വിളിക്കുന്നത്?
3: കാരക്കുന്ന്.
2: കാരക്കുന്ന്. ഇതിനു മുമ്പ് റേഡിയോയിലൊക്കെ വിളിച്ചിട്ടുണ്ടോ? മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: 4-ാം ക്ലാസ്.
2: 4-ാം ക്ലാസ്സില്. ഓക്കെ. അപ്പോ ഇതിന് മുമ്പ് വിളിച്ചപ്പോ സമ്മാനമൊക്കെ കിട്ടിയിരുന്നോ?
3: ഇല്ല.
2: ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് സമ്മാനം വേണോ? ഇൻഷാല്ലാ. മോൾ എവിടെ വരെ പഠിച്ചിട്ടുണ്ട് അവസാനത്തെ മുഴുവനായിട്ട് അറിയോ? ഓക്കെ, അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരായത്ത് ഓതും അതിന് ശേഷമുള്ള ആയത്തുകൾ പാരായണം ചെയ്താൽ മതി. بسم الله الرحمن الرحيم فلينظر الإنسان مما خلق خلق من ماء دافق. അതിന് ശേഷമുള്ള ആയത്തുകൾ പാരായണം ചെയ്തോളൂ.
3: يخرج من ماء الصلب والترائب.
2: ഓക്കെ, പാരായണം ചെയ്തു ശരിയാണ്. മോള് പാരായണം ചെയ്തോളൂ. ഇന്നഹു
3: ഇന്നഹു അലാ റജഇ ലകാദ യൗമ തുബ്ല സറായി ഫമാ ലഹു മിൻ ഖുവതി വലാ നാസി.
2: മതി മോള്, മാഷാ മതി മതി, ബാറക്കല്ലാഹു ഫീക്. നീ രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ, ചോദിക്കട്ടെ. പേടിയുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം. ഇതിൻ്റെ ശേഷമുള്ള ആയത്തുകൾ ഓതിക്കോ. ഓക്കേ. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം. അല്ലദീ ഖലഖക ഫസവാക ഫഅദലക. മാശാ എന്റെ അടുത്തായത് കല്ല
3: കല്ല.
2: മോളെ കല്ല ബൽ
3: തുകദ്ദിബൂന ബി
2: മോളെ ഓതുന്നത് തെറ്റാണ്. മോളെന്താക്കണം? ഒന്നുകൂടെ നന്നായി ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കണം കേട്ടോ. എന്നിട്ട് എന്താക്കണം, വിളിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിലെ അടുത്തൊരു കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ കൂടെ ആരാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹീൻ അല്ലേ. മോൻ എവിടുന്നാ വിളിക്കുന്നത്? പാലക്കാട് അല്ലേ. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: മൂന്നാം ക്ലാസ്സിലെ.
2: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
3: അല്ല, മുമ്പ് രണ്ടുവട്ടം വിളിച്ചിട്ടുണ്ട്.
2: മുമ്പ് രണ്ടുവട്ടം വിളിച്ചിട്ടുണ്ട്. സമ്മാനമൊക്കെ കിട്ടിയിരുന്നോ?
3: ഇല്ല
2: ഇല്ല. ഇൻഷാല്ലാ നമുക്ക് ഇന്ന് സമ്മാനം കിട്ടുമോ നോക്കട്ടോ. ഓക്കെ, അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. പേടിയുണ്ടോ മോനെ?
3: ചെറിയത്.
2: എന്തിനാ ചെറുതായിട്ട് പേടിക്കുന്നത്? ഇവിടെ ആരെങ്കിലും പിടിച്ചടിക്കോ എന്താ ചെയ്യോ? പിന്നെന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കി. എന്നാ പിന്നെ വേഗം ഉത്തരം പറയാൻ കഴിയും. മോനെ അവസാനത്തെ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ലേ? ഏതൊക്കെ സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്? അവസാനത്തെ മുഴുവനായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോ ചോദ്യം ഇതാണ്, ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്. وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْكَ يَتِيمًا فَآوَى. ഈ ആയത്തിന് ശേഷമുള്ള ആയത്തുകൾ പാരായണം ചെയ്തോളൂ.
3: وَوَجَدَكَ ضَالًّا فَهَدَى وَوَجَدَكَ عَائِلًا فَأَغْنَى
2: മതി മോനെ. മാഷാല്ലാ ബാറക്കല്ലാഹു ഫിക്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാണ്. ഇപ്പൊ ചെറുതായിട്ട് പേടി മാറിയില്ലേ? ഇപ്പം ഉഷാറായോ? ചായ കുടിച്ചോ വൈകുന്നേരം?
3: ഇല്ല.
2: ചായ കുടിക്കാറില്ലേ?
3: ഇല്ല
2: ഇല്ല. ഓക്കെ. കളിക്കാനൊന്നും പോകാറില്ലേ വൈകുന്നേരം? എന്താണ് കളിക്കാൻ ഇഷ്ടം?
3: ഫുട്ബോൾ
2: അല്ലേ. ഇന്ന് രാത്രി കളി കാണാറുണ്ടോ? കളി കാണാറില്ല. കളിക്കാറുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് കളിക്കാൻ പോയില്ല?
3: ഇന്ന് പോയിട്ടില്ല.
2: അപ്പൊ നമ്മള് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കല്ലേ. സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുമോ? സൂറത്തുൽ ഖദർ.

0: أنت القدر وما أتوقع علينا القدر ليلة القدر خير من ألف شهر.
1: قديمنا ما شاء മതി മാ ഷാല്ലാ ബാറക്കല്ലാഹു ഫിക്. ഇനി രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു അല്ലേ?
0: അപ്പൊ
1: പേടിക്കാത്തത് കൊണ്ട് എന്തായി, രണ്ട് ചോദ്യങ്ങളിൽ നമ്മൾ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, അതിലും എന്താക്കണം, മനോഹരമായിട്ട് ഇതുവരെ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ പറയണം. ചോദ്യം ചോദിക്കട്ടെ. يومئذ تحدث أخبارها بأن ربك أوحى لها. പറയണ ചെയ്തു. മതി മോനെ, മാഷാല്ലാ ബറക്കല്ലാഹു ഫിക്. അങ്ങനെ ഒരു സമ്മാനം മോന് കിട്ടിയിരിക്കുകയാണ്, അൽഹംദുലില്ലാ. മാഷാല്ലാ, അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ രീതിയിൽ ഉത്തരം പറഞ്ഞു. അപ്പൊ മൂന്ന് ചോദ്യങ്ങൾ എന്തായി? ഉത്തരം പറഞ്ഞു അല്ലേ? അപ്പൊ പേടിയൊക്കെ മാറിയില്ലേ, സന്തോഷായില്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഇനിയും വിളിക്കണം, ഇനിയും നല്ലോണം ഖുർആൻ പഠിക്കണം, റിപ്പീറ്റ് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ,
0: ഖുർആൻ
1: പഠിക്കലുണ്ട്. അപ്പോ മോനെ വീണ്ടും വിളിക്കണം ഇൻഷാല്ലാ. മോന്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഖുർആൻ പഠിക്കാനും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും പീസ് റേഡിയോനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ എപ്പിസോഡിലെ ഒരു കോൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ മറ്റൊരു കോളിലേക്ക് പ്രവേശിക്കുന്നു. ഏത് വിദ്യാർത്ഥിയാണ്, ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് ഹിഷാം. മോൻ എവിടുന്നാ വിളിക്കുന്നത്? പെരിന്തൽമണ്ണ അടുത്ത് പാലോളിപ്പറമ്പ് അല്ലേ? ഓക്കേ, എന്താണ് പഠിക്കുന്നത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സില്. ഇതിന്റെ മുമ്പ് റേഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടോ? ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? രണ്ടെണ്ണം കിട്ടാനുണ്ട്. കിട്ടാനുള്ളത് കിട്ടും ഇൻഷാല്ലാ. ഇപ്പൊ വീട്ടിൽ എത്ര സമ്മാനങ്ങളുണ്ട്? ഒന്ന്. അപ്പൊ മൂന്നെണ്ണാവും അല്ലേ? അപ്പോ നാലാമത്തേത് കിട്ടാനാണ് ഇന്ന് വിളിച്ചത് ഇൻഷാല്ലാ. മോനെ, സമ്മാനം കിട്ടിയത് ഖുർആൻ ടെലിക്യൂസിൽ നിന്ന് തന്നെയാണോ? ഓക്കെ, അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മള് പോവല്ലേ? ഓക്കെ, അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ.
0: ഓക്കെ,
1: മോനെ അടുത്ത ആരെങ്കിലും ഉണ്ടോ?
0: ഇല്ല.
1: ഉമ്മാനോട് പറയാ, അപ്പുറത്ത് ഇരുന്നാ മതി, പറഞ്ഞുതരാൻ പാടില്ല പറഞ്ഞു കേട്ടോ. അപ്പോ ചോദ്യം ഇതാണ്, ബിസ്മില്ലാഹിർ റഹ്മാൻ.

0: ഇതിനു ശേഷമുള്ള ആയത്ത് ഓത.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أدراك ما عليون كتاب مرقوم يشهده المقربون
0: മന്തി മാന മാഷാല്ല ബാറക്കല്ലാഹു ഫിക്. അപ്പോ ഹിഷാമിനോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന് ഹിഷാം മറുപടി പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇനി രണ്ട് ചോദ്യങ്ങളാണ് ബാക്കിയുണ്ടാവുക. ആ രണ്ട് ചോദ്യങ്ങൾക്കും മറുപടി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
1: ഇൻഷാല്ലാ.
0: അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഒരു ആയത്ത് ഓതും, അതേത് സൂറത്തിലാണ് എന്നാണ് പറയേണ്ടത്. وما هو على الغيب بضنين. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തിലാണ്? وما هو على الغيب بضنين. ഏത് സൂറത്ത്? സൂറത്തു ഇൻഷിഖാഖ് എന്ന ഹിഷാമിന്റെ ഉത്തരം തെറ്റാണോ ശരിയാണോ? ശരിയല്ല, ശരിയാണോ? ശരിയായിരിക്കാം അല്ലേ? ശരിയാണോ? ഹലോ, ശരിയാണോ? ശരിയല്ലേ? സൂറത്തുകളുടെ പേര് പറയണം. പേര് കൃത്യമായിട്ടുള്ള പേര് മോൾ പറയണം. പറയാം. ഏത് സൂറത്ത്? ഇൻഷിഖാഖാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്താണോ? വേഗം, സമയമില്ല, വേഗം പറയൂ. ഏതാണ്, ഏത് സൂറത്താണ്? സൂറത്തു തക്വീർ എന്ന ഉത്തരം ശരിയാണ്. സൂറത്തു തക്വീർ എന്ന ഉത്തരമാണ് എന്ത്? ശരി ഉത്തരം. സൂറത്തു കുവീറത്തല്ല, സൂറത്തു തക്വീറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു മാഷാല്ലാഹ്. ഇനിയുള്ളത് ഒരു ചോദ്യം കൂടിയാണ്. ആ ചോദ്യത്തിന് കൂടെ ഉത്തരം പറയുകയാണെങ്കിൽ എന്ത് കിട്ടും? സമ്മാനം കിട്ടും. ശേഖരണങ്ങളിലേക്കൊരു ശേഖരം കൂടിയാവും അല്ലേ? അപ്പോൾ ലാസ്റ്റത്തെ ചോദ്യം, ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഫയൗമ ഇദിൽ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? ഉറപ്പാണോ? ഉറപ്പാണോ? സംശയമില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ മാഷാല്ലാഹ് ബാറക്കല്ലാഹ്, മോനെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്ക് മോൻ എന്താക്കി? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പോൾ സന്തോഷമായില്ലേ? മോനെ ഏതുവരെ പഠിച്ചിട്ടുണ്ട് ഖുർആൻ? അഞ്ച് ജൂസ്. മാഷാല്ലാഹ്. അപ്പോൾ ഇനിയും ഖുർആൻ മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇൻഷാല്ലാഹ്. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മിൻഹ. മോള് കുറച്ചും കൂടി ഫോൺ അടുത്ത് പിടിച്ച് സംസാരിക്കണേ. മോള് എവിടുന്നാ വിളിക്കുന്നത് പറഞ്ഞത്? കണ്ണൂരിന്നാണോ? മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? പ്രീ സ്കൂളിലേ. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഒന്നാം ക്ലാസ്സിലേക്കാ? അടുത്ത കൊല്ലം ഒന്നാം ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പോ മോളെ ഖുർആൻ ഏതൊക്കെ സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്? ഒരു ജുസ് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, എന്നാ മോളെ സൂറത്തു ശംസ് ഓതോ? ആ എന്നാ മോളെ ഓതിക്കോ. മതി മോളെ, മതിയേ മോളെ, മതിട്ടോ. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫിക്, നല്ലോണം ഓതിയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ.

ആദ്യായിട്ട് വിളിക്കണോ? താത്ത വിളിച്ചിണ്ട്. മോള് ആദ്യായിട്ട് വിളിക്കാണല്ലേ. താത്തക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഇനി അവസാനത്തെ ചോദ്യമാണ്. മോൾ ഇതിന് ഉത്തരം പറഞ്ഞാല് മോൾക്ക് സമ്മാനം കിട്ടുട്ടോ. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിക്കാണേ. അലം യജിദ് കയതീമൻ ഫആവാ.

0: മതി മോളെ, മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. അങ്ങനെ രണ്ട് ചോദ്യങ്ങൾക്കും മോൾ ഉത്തരം പറഞ്ഞു. അവസാനത്തെ ചോദ്യത്തിനും എന്തായി, ഭംഗിയായി, വളരെ മനോഹരമായിട്ട് എന്താക്കിയിട്ടുണ്ട്, മോൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോൾക്ക് സമ്മാനം കിട്ടൂട്ടോ താത്തനെ പോലെ, ഇൻഷാല്ലാ. അപ്പൊ ഇനിയും ഖുറാൻ നന്നായി പഠിച്ച് കുറേ ജുസുകളൊക്കെ മനഃപ്പാഠമാക്കി ഒരു ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കുന്ന ഒരാളായിട്ട് മാറണം. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അങ്ങനെ നമ്മുടെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ, വിശുദ്ധ ഖുർആൻ പഠനത്തിനേറെ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ്, അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്, കുട്ടികളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുവാൻ പ്രേരിപ്പിക്കണമെന്നാണ്. ഇൻഷാല്ലാ, അങ്ങനെ ഖുർആൻ പഠനത്തിന് അവരെ മാക്സിമം നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അത് നിലനിർത്താൻ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 76-ാം അധ്യായം സൂറ ഇൻസാനിലെ 18 മുതൽ 31 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അന്നുമാനി.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായമായ സൂറത്ത് അൻഫാലിലെ 64 മുതൽ 75 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: പിന്തിരിയാനായി കണ്ടെത്തുന്ന

രണ്ട് കാരണങ്ങളാണ്. ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: തങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ

0: ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ, അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 151, 152, 153 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 150 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ കഴിഞ്ഞത്. 151, 152, 153 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

കമ അർസൽന, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. കമ അർസൽന ഫീകും റസൂലൻ മിൻകും, റസൂലൻ തൻവീൻ, ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ചു മണിച്ചു കൊണ്ടുച്ചിരിക്കണം. റസൂലൻ മിൻകും, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻകും മിൻകും മിൻകും യത്ലു, സുക്കൂനുള്ള മീമിന് ശേഷം യാ വരുമ്പോൾ ഇദ്ഹാറാണ്, അതും ശ്രദ്ധിക്കണം. യത്ലു അലൈക്കും ആയാതിന, യത്ലു അലൈക്കും ആയാതിന വയുസക്കീകും, വയുസക്കീകും വയുസക്കീകും വയുഅല്ലിമുക്കും. സുക്കൂനുള്ള മീമിന് ശേഷം വാ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് അഥവാ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മീം വയുസക്കീകും വയുഅല്ലിമുക്കും, വയു അല്ലിം ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, വയു അല്ലിമു അല്ല, ഹംസയല്ല, വയു വയു അല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മ, വഖഫ് ചെയ്യുമ്പോൾ വൽ ഹിക്മ, വയു അല്ലിമുക്കും വയു അല്ലിമുക്കും മാലം. ഇവിടെ ഐൻ ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ്. വയുഅല്ലിമുക്കും മാലം, സുക്കൂനുള്ള മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൈൻ, ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുക. ഗുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. വയുഅല്ലിമുക്കും മാലം, മാലം തകൂനു തഅലമൂൻ, തഅലമൂൻ തഅലമൂൻ അല്ല, തഅലമൂൻ. അടുത്ത ആയത്ത് فَذْكُرُونِي أَذْكُرْكُمْ, فَذْكُرُونِي فَذْكُرُونِي എന്നല്ല, فَذْكُرُونِي ഇങ്ങനെയല്ല ഓതേണ്ടത്, فَذْكُرُونِي فَذْكُرُونِي فَذْكُرُونِي. മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. فَذْكُرُونِي أَذْكُرْكُمْ, ഇനി أَذْكُرْكُمْ, ഈ പദം വളരെയധികം ശ്രദ്ധിക്കണം. അധികം ആളുകളും അദ്കുറുക്കും എന്നാ പറയാ, അദ്കുറു റു റാഇന ദമ്മ, ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്, അധിക ഖിറാഅത്തിലും നമുക്കിത് കേൾക്കാൻ പറ്റും, അദ്കുറുക്കും. അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലുമൊക്കെ ഇങ്ങനെ അദ്കുറുക്കും എന്ന രൂപത്തിൽ റാഇന ദമ്മ നൽകിക്കൊണ്ട് പറയുന്നൊരവസ്ഥ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. അദ്കുറുക്കും റാഇന സുക്കൂനാണ്, ഫദ്കുറൂനി അദ്കുർ അദ്കുറുക്കും അദ്കുർക്കും. അപ്പോൾ റാഇന് സുക്കൂൻ വരുമ്പോൾ റാ രി റു എർ അദ്കുർക്കും. വശ്കുറൂലി, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വാ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമ് പൂർണ്ണമാക്കണം, വാ ഉച്ചരിക്കണം. വശ്കുറൂലി വഷ് വഷ്കുറൂലി വല തെക് ഫുറൂൻ, വല തെക് ولا تكفرون ولا تكفرون. അടുത്ത ആയത്ത് يا ايها الذين امنوا استعينوا, يا ايها مد منفصل, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, يا ايها, ഇങ്ങനെ രണ്ട് പദം, അതാണ് വേറിട്ട് നിൽക്കുന്നത്. മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. يا ايها الذين امنوا, ഇങ്ങനെ امنوا استعينوا, امنوا استعينوا, امنوا استعينوا എന്നല്ലോദ, അങ്ങനെ വളരെ കുറവായിരിക്കും, എന്നാലും ശ്രദ്ധിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. امنوا استعينوا امنوا استعينوا, ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഹംസ ഒഴിവാക്കപ്പെടും, വസലിന്റെ ഹംസ നിർത്തുമ്പോൾ استعينوا امنوا استعينوا, അങ്ങനെ ഓതേണ്ടതില്ല, കൂട്ടി ഓതുന്നതാണ് ഖൈർ. ഇസ്തഈനു ബിസ്സബരി, സാദ് സാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ബിസ്സബരി വസ്സലാ, ഇവിടെ എല്ലാം സ്വാദാണ്.
സ്വാദ് ഹെവി ലെറ്ററാണ്. ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട, നാവ് ഉയർത്തി സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അത്, സ്വാദ്. ഇസ്തിഇലാഇന്റെ ഏഴ് അക്ഷരങ്ങളും ബിസ്സബരി വസ്സലാഹ് വസ്സലാഹ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം, റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ബിസ്സ സ ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ വീഡിയോയും കൂടെ കണ്ട് പഠിക്കേണ്ടതാണ്. ബിസ്സബരി വസ്സലാഹ്. ഇന്നല്ലാഹ ഇന്ന നൂനെ ശദ് മണിക്കണം. ഇന്നല്ലാഹ മഅ മഅസ്സാബിരീൻ സാദ് മഅസ്സാബിരീൻ. സാബിരീൻ അല്ല, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. മഅസ്സാബിരീൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇൻഷാ അല്ലാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 151, 152, 153 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 151, 152, 153 എന്നീ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂറാണ് നമുക്കൊപ്പമുണ്ടായിരുന്നത്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാര പാരായണങ്ങളുമായി ഹറമൈൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നമുക്ക് ശ്രവിക്കാം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ ഹാഖയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നൂറിലെ 35 മുതൽ 40 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസിർ അദ്ദോസരി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ ജനമാണ് പാരായണം ചെയ്തത്.
1: തുടർന്ന് കേൾക്കുന്നത് കിഡ്സ് ടൈം കുരുന്നുഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തു സുമറിലെ 24 മുതൽ 37 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. പ്രശസ്ത ഖാരിങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ പ്രക്ഷേപണമാണ് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ നുഫൈസ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാകും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറയിലെ 141 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അഷേഖ് അഹമ്മദ് നുഫൈസ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പേസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
2: വചനം 6. വാക്കർത്ഥം: വലാ തംനുൻ, നീ ഉപകാരം ചെയ്യരുത്, ദാക്ഷിണ്യം ചെയ്യരുത്, നന്മ ചെയ്യരുത്. തസ്തക്ഫിർ, അധികം മോഹിച്ചുകൊണ്ട്, അധികം നടിച്ചുകൊണ്ട്.
3: വലാ തംനുൻ തസ്തക്ഫിർ,
2: അധികം ലഭിക്കുവാൻ മോഹിച്ചുകൊണ്ട് നീ ഉപകാരം അഥവാ ദാക്ഷിണ്യം ചെയ്യരുത്. വചനം 7. വാക്കർത്ഥം: വലി റബ്ബിക്ക, നിന്റെ റബ്ബിനു വേണ്ടി. ഫസ്ബിർ, നീ ക്ഷമിക്കുക.
3: വലി റബ്ബിക ഫസ്ബിർ,
2: നിന്റെ റബ്ബിനു വേണ്ടി നീ ക്ഷമിച്ചും കൊള്ളുക. വചനം 6 മുതൽ 7 വരെയുള്ളതിൻ്റെ വിശദീകരണം: ജനങ്ങളിൽ

0: നിന്ന് കൂടുതൽ ലഭ്യമുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന ഉദ്ദേശ്യത്തോടെ വല്ല ഉപകാരമോ ദാക്ഷിണ്യമോ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അത്. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാനായി അവൻ്റെ മാർഗത്തിൽ ക്ഷമയും സഹനവും കൈക്കൊള്ളണം എന്ന് സാരം. സൽക്കാര്യങ്ങൾ വല്ലതും ചെയ്യുമ്പോൾ അത് കുറേ അധികമായിട്ടുണ്ടെന്ന നാഢ്യം ഉണ്ടായിരിക്കാതെ എപ്പോഴും പോരാ പോരാ എന്ന വിചാരത്തോടുകൂടിയായിരിക്കണം ചെയ്യുന്നത് എന്നും ആറാം വചനത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. വചനം 8. വാക്കർത്ഥം: ഫഇദാ നുഖിറ, എന്നാൽ മുഴക്കപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ, ഫിന്നാഖൂർ, കാഹളത്തിൽ.
1: ഫഇദാ നുഖിറ ഫിന്നാഖൂർ,
0: എന്നാൽ കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ അഥവാ ഊതപ്പെട്ടാൽ. വചനം 9. വാക്കർത്ഥം: ഫദാലിക, എന്നാലത്, യൗമ ഇദിൻ, അന്നത്തെ ദിവസം, യൗമുൻ അസീർ, ഞെരുങ്ങിയ ഒരു ദിവസമാണ്, പ്രയാസകരമായ ഒരു ദിവസമാണ്.
1: فذلك يومئذ يوم عسير.
0: അപ്പോഴത് അന്നത്തെ ദിവസം പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും. വചനം 10. വാക്കർത്ഥം: അലൽ കാഫിരീന, അവിശ്വാസികളുടെ മേൽ, ഗൈറു യസീർ, നിസ്സാരം അല്ലാത്ത, എളുപ്പം അല്ലാത്ത, ലഘുവല്ലാത്ത.
1: عَلَى الْكَافِرِينَ غَيْرُ يَسِيرٍ,
0: അവിശ്വാസികളുടെ മേൽ നിസ്സാരമല്ലാത്ത ദിവസം. 8 വചനം മുതൽ 10 വചനം വരെയുള്ളതിൻ്റെ വിശദീകരണം. ഇവിടെ ഖിയാമത്ത് നാളിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തം. ഇമാം അഹ്മദും ഇബിന് ജരീറും റഹിമഹുമുള്ള ഇപ്രകാരം നിവേദനം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കൊമ്പിൻ്റെ ആൾ കാഹളത്തിൽ ഊതുവാൻ നിയോഗിക്കപ്പെട്ട മലക്ക് തന്നോട് എപ്പോഴാണ് ഊതുവാൻ കൽപ്പിക്കപ്പെടുന്നതെങ്കിൽ അപ്പോൾ ഊതുവാൻ വേണ്ടി കാത്തിരുന്നുകൊണ്ട് കൊമ്പ് വായിൽ വെക്കുകയും നെറ്റി ചുളിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ സുഖജീവിതം കൊള്ളും? സ്വഹാബികൾ ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾക്കല്ലാഹു മതി, അവൻ ഭരമേൽപ്പിക്കപ്പെടുവാൻ എത്രയോ നല്ലവൻ തന്നെ. ഞങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അലല്ലാഹി തവക്കൽന എന്ന് പറഞ്ഞുകൊള്ളുവീൻ. തുടർന്നുള്ള വചനങ്ങൾ അഥവാ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിൽ അവതരിച്ചതാണെന്ന് കാണിക്കുന്ന ചെറുതും വലുതുമായ പല റിവായത്തുകളും കാണാം. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അതംഗീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്നിപ്പില്ലെന്ന് ഇമാം റാസി റഹിമഹുല്ല പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രസ്തുത റിവായത്തുകളിൽ ഇബ്നു ജരീർ റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു റിവായത്തിൻ്റെ സാരം ഇപ്രകാരമാകുന്നു: വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. തിരുമേനി അവന് ഖുർആൻ ഓതി കേൾപ്പിച്ചു. അതു കേട്ട് അവൻ്റെ ഹൃദയത്തിന് അലിവുണ്ടായതുപോലെ തോന്നി. ഈ വിവരം അബൂജഹലിന് കിട്ടി. അവൻ വലീദിൻ്റെ അടുക്കൽ ചെന്ന് പരിഹാസേന ഇങ്ങനെ പറഞ്ഞു: ഓ പിതൃവ്യ, നിങ്ങളുടെ ജനങ്ങൾ നിങ്ങൾക്ക് കുറച്ച്
2: ധനം ശേഖരിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നു.
0: വലീദ് പറഞ്ഞു, എന്തിനാണ്? അബൂജഹൽ, നിങ്ങൾക്ക് തരാൻ തന്നെ. കാരണം നിങ്ങൾ മുഹമ്മദിൻ്റെ പക്കലുള്ളത് ലഭിക്കുവാൻ വേണ്ടി അവൻ്റെ അടുക്കൽ ചെന്നിരുന്നുവല്ലോ. വലീദ്, ഞാൻ കുറേശികളിൽ വച്ച് ധാരാളം ധനമുള്ളവനാണെന്ന് അവർക്കറിയാമല്ലോ. അബൂജഹൽ പറഞ്ഞു, എന്നാൽ താങ്കൾ അവൻ പറയുന്നതിനോട് പ്രതിഷേധവും വെറുപ്പുമുള്ള ആളാണെന്ന് അവർക്കറിയുവാനായി മുഹമ്മദിനെപ്പറ്റി വല്ല അഭിപ്രായവും പറയണം. വലീദ് പറഞ്ഞു, ഞാൻ അവനെക്കുറിച്ച് എന്തു പറയാനാണ്? അല്ലാഹു തന്നെയാണ്. നിങ്ങളിൽ ഒരാളും തന്നെ എന്നേക്കാൾ കവിത അറിയുന്നവരും പദ്യമോ പാട്ടോ അറിയുന്നവരുമല്ല, ജിന്നുകളുടെ കവിത അറിയുന്നവരുമല്ല. അല്ലാഹുവാണേ, അവൻ പറയുന്നതിന് ഇവയിൽ ഒന്നിനോടും സാമ്യമില്ല തന്നെ. അല്ലാഹുവാണേ, അവൻ പറയുന്ന വാക്കിനൊരു മാധുര്യമുണ്ട്.
2: അതിൻ്റെ താഴെയുള്ളതെല്ലാം അത് ചവിട്ടിത്താഴ്ത്തുക തന്നെ ചെയ്യും, അത് ഉന്നതമാവുകയും ചെയ്യും, അതിനുപരിയായി ഒന്നും നിലകൊള്ളുകയില്ല.
0: അബൂജഹൽ പറഞ്ഞു, എന്നാൽ അല്ലാഹുവാണേ, നിങ്ങൾ അവനെപ്പറ്റി വല്ലതും പറയാതെ നിങ്ങളുടെ ജനത തൃപ്തിപ്പെടുന്നതല്ല. വലീദ് പറഞ്ഞു, ശരി, എന്നെ വിട്ടേക്കുക, ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ അവൻ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് മറ്റു ചിലരിൽ നിന്ന് പ്രാമാണിക്കപ്പെടുന്ന സിഹർ അഥവാ മാരണം അല്ലാതെ മറ്റൊന്നുമല്ല. ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ. ഈ സന്ദർഭത്തിൽ ദർനീ വമൻ ഖലഖ്തു മുതൽ തിസ്അത അഷർ വരെ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. വലീദ് മതം മാറിപ്പോയി, ഇനി കുറൈശികളെല്ലാം മതം മാറിയേക്കുമല്ലോ എന്ന് ജനസംസാരമുണ്ടായപ്പോഴാണ് അബൂജഹൽ വലീദിനെ സമീപിച്ചതെന്നും വളരെ ആലോചിച്ച ശേഷമാണ് വലീദ് മേൽക്കണ്ടതുപോലുള്ള മറുപടി പറഞ്ഞതെന്നും വേറൊരു റിവായത്തിൽ വന്നിരിക്കുന്നു. മറ്റൊരു റിവായത്തിൻ്റെ ചുരുക്കം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വലീദ് കേട്ടത് ഹാ മീം സജദ എന്ന അധ്യായമായിരുന്നു. അവൻ അതിൽ ആകൃഷ്ടനാകുകയും ഖുർആനെ പ്രശംസിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അവൻ മുസ്ലിമായിട്ടുണ്ടെന്ന് കരുതി ഖുറൈശികൾക്ക് പരിഭ്രമമായി. പല പ്രകാരത്തിലും അവർ അവനെ ഇളക്കിവിടുവാൻ തുടങ്ങി. അപ്പോൾ വലീദ് തൻ്റെ അടവുമാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ഭ്രാന്തനെന്നും ജ്യോത്സ്യനെന്നും കവിയെന്നും ആരോപിക്കപ്പെടാറുള്ളതിനെ അവൻ ഓരോ ന്യായം പറഞ്ഞ് ഖണ്ഡിച്ച് സംസാരിച്ചു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മാരണക്കാരൻ അഥവാ സാഹിർ ആണെന്ന് സമർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ ആളുകളും അവരുടെ കുടുംബങ്ങളും തമ്മിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭിന്നിപ്പുകളെ അവൻ അതിന് തെളിവായി എടുത്തു കാട്ടുകയും ചെയ്തു. ഖുറൈഷ് ഗോത്രത്തിൽ ബനു മഹ്സൂം ശാഖയിലെ വമ്പിച്ച ധനാഢ്യനും നേതാവുമായിരുന്നു വലീദ്. വളരെ കച്ചവടങ്ങളും കൃഷിനിലങ്ങളും അവനുണ്ടായിരുന്നു. മക്കയുടെയും ത്വാഇഫിൻ്റെയും ഇടയിൽ പല സ്ഥലത്തും ആടുമാടൊട്ടകങ്ങൾ, കുതിരകൾ, അടിമകൾ ആദിയായ വമ്പിച്ച സ്വത്തുക്കൾ വേറെയും പ്രാപ്തരും ശക്തരുമായ 8-10 ആൺമക്കളുമുണ്ടായിരുന്നു. അവരിൽ ഖാലിദ്, ഹിഷാം, ഉമാറത്ത് എന്നീ 3 പേർ ഇസ്ലാം സ്വീകരിച്ചവരാണ്. സുഖസമ്പൂർണവും
2: ഉന്നത നിലവാരത്തിലുള്ളതുമായിരുന്നു.
0: വലീദിൻ്റെ ദീർഘകാലത്തെ ജീവിതം തൻ്റെ പേരും പ്രശസ്തിയും നിമിത്തം ഖുറൈശികളുടെ വാസനച്ചെടി അഥവാ റൈഹത്ത് ഖുറൈഷ് എന്നൊരു കീർത്തിനാമം പോലും വലീദ് സമ്പാദിച്ചിരുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിൻ്റെയും അതികഠിനമായ ശത്രുവായിരുന്നു വലീദ്. അല്ലാഹുവിന് അവനോടുള്ള വെറുപ്പിൻ്റെ കാഠിന്യം താഴെ വചനങ്ങളിൽ കാണാവുന്നതാണ്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിച്ചത്.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹാഖ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലൽ മബഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തുൽ ഹാഖയാണ് പാരായണം ചെയ്യാനുള്ളത്. അതിലെ നിയമങ്ങൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹാഖ. അൽ ഹാഖ എന്നുള്ളത് മദ്ദ് ലാസിമാണ്. അപ്പോൾ അൽ ഹാഖ. മൽ ഹാഖ എന്ന് അങ്ങനെ തന്നെ. പിന്നെ വമാ അദ്റാക മൽ ഹാഖ. كذبت ثمود وعاد بالعاد بي عاد بي تنوين ശേഷം ബ ആണ്. അപ്പോൾ ഗുന്നത്തോട് കൂടി നൂനിനെ മീമാക്കി മാറ്റണം. അപ്പോൾ عاد بال عاد بالقارعة. പിന്നെ فأما ثمود ث ث ശരിക്കും പറയാ فأهلكوا بالطاغية وأما وأما ميم مشددة ആണ്. നല്ല മണിക്കുക. عاد فأهلكوا إخفاء ആണ്. عاد فأهلكوا عاد فأهلكوا بريح بريح صرصر صرصر آتية. إلهار ആണ്. 8 മണിക്കണ്ട. ലയാലിംവ. പിന്നെ വസമാനിയത്ത് അയ്യാമിൻ ഹുസൂമൻ. അയ്യാമിൻ തെൻവിൻ ശേഷം ഹ ആണ്. പൊയ്ലുഹാർ. അപ്പോൾ അയ്യാമിൻ ഹുസൂമ. അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹ സറഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. നഖ്ലിൻ നഖ്ലിൻ ഖാവിയ തെൻവിൻ ശേഷം ഖ തെൻ ഇൽഹാറാണ്. 8 മണിക്കണ്ട. നഖ്ലിൻ ഖാവിയ. പിന്നെ ഫഹൽ തറ ലഹും മിം ബാഖിയ. ഫഹൽ തറ ലഹും മിം ലഹും മിൻ രണ്ട് മീം ഒന്നിച്ചു വന്നു. പിന്നെ മിം ബാഖിയ നൂന് ശേഷം ബാ ആണ്. എന്താ നിയമം? നൂന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ആ നൂനിനെ മീമാക്കി മാറ്റും വേണം, എന്നിട്ട് ഗുന്നത്തോടു കൂടി ഉച്ചരിക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ലഹുമ്മി പിന്നെ മീം ബാഖിയ. അപ്പോൾ ലഹുമ്മി ബാഖിയ أعوذ بالله من الشيطان الرجيم
5: أعوذ بالله من الشيطان الرجيم
4: بسم الله الرحمن الرحيم

0: അവിടെ ലയാലേവ വാവ് നല്ല മണിക്കും വേണം, എന്നിട്ട് ഇരട്ടിപ്പിക്കും വേണം. അപ്പോ ലയാലേവ
1: ലയാലേവ
0: സഹറഹ അലൈഹിം സബഅ.

0: ഇനി അടുത്തത് അടുത്തതിൽ നോക്കാം ഇൻഷാല്ലാ. ഒമ്പതാമത്തെ ആയത്ത് മുതൽ അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ സൂറ അൽ ഹാഖ 1 മുതൽ 8 വരെ വചനങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്ഹഫിലെ പേജ് നമ്പർ 551 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഅഫിലെ പേജ് നമ്പർ 551 ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്ത് കേട്ടത്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് അത്തഹസീൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 149-150 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 149-150 ആയത്തുകൾ.

0: ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون.
1: ഇരണ്ട് ആയത്തും ശ്രദ്ധിക്കുക. പാരായണത്തിൽ പാലിക്കേണ്ടാത്ത ജീവിത നിയമങ്ങൾ, പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ. വമിൻ ഹൈസു ഖറജത, വമിൻ ഹൈസു, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഹൈസു ഹൈസു അല്ല, വമിൻ ഹൈസു എന്നല്ല, ഹൈസു ഹൈസു ഹൈസു. ഖറജത, ജീമിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഖറജത ഖറജത ഖറജ എന്നല്ല, ഖറജ ഖറജത. ഫവല്ലി വജ്ഹക, ഫവല്ലി നീട്ടരുത്, ഫവല്ലി വജ്ഹക അല്ല, ഫവല്ലി വജ്ഹക, ഫവല്ലി വജ്ഹക. ഷത്ര المسجد الحرام, ഷത്ര ط ط طي طو اط ط ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഷത്ര. ഷത്ര ഷത്ര എന്നല്ല, നാവിൻ്റെ മുതുക് നമ്മുടെ മേലെ മുൻപല്ലുകളുടെ മുരടിൽ മാത്രമല്ല, അത് മഹ്റജ്, അതിൻ്റെ കൂടെ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ഷത്ര. ഷത്ര المسجدِ الحرام, ഹ مسجدِ الحرام. وإنه നൂന് ശദ്ദ് മണിക്കണം. للحق ഹ തൊണ്ടയുടെ മധ്യഭാഗം, ഖാഫ് അതിൻ്റെ ഈ മുകളിൽ ചെറുനാക്ക്. للحق من ربك, മിൻ റബ്ബിക്ക് അല്ല, മിൻ റബ്ബിക്ക്. സാക്കിന നൂന് ശേഷം റാ വരുമ്പോൾ നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക്ക് നിർത്തുമ്പോൾ മിർ റബ്ബിക് അക്, ആ ശബ്ദം ശ്രദ്ധിക്കുക. വമല്ലാഹു ബിഗാഫിലിൻ, വമല്ലാഹു ബിഗാഫിലിൻ, ഗ ബിഗാഫിലിൻ അല്ല, ബിഗാഫിലിൻ അമ്മ അമ്മ. ഐൻ മീമിന് ശദ്ദ് മണിക്കണം, ഇതെല്ലാം ശ്രദ്ധിക്കുക. തഅമലൂൻ തഅമലൂൻ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. തഅമലൂൻ എന്ന് അല്ല ഓതേണ്ടത്, تعملون. أدتد ومن حيث خرجت فولي وجهك شطر المسجد الحرام مغل البرنة دير وبتلتن ومن حيث حيث ولا حيث خرجت جي من قلقلة جينام خرجت فولي وجهك فولي نيترد وجهك جي من قلقلة جينام شطر ط المسجد الحرام ح وحيث ما كنتم وحيث الا وح وحيث وحيث ما كنتم نونിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന. സാകിന നൂനിന് ശേഷം താ വരുമ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കുന്തും കുന്തും ഫവല്ലു, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുന്തും ഫവല്ലു വുജൂഹക്കും, വുജൂഹക്കും, വുജൂഹക്കും ഷത്റഹു, ഷത് ഷത് ത തീതു അത് ത, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഷത്റഹു ലിഅല്ല, ലിഅല്ല എന്നല്ല പറയേണ്ടത്, നൂനിൻ്റെ ശബ്ദമല്ല, ലിഅല്ല ലിഅല്ല ലിഅല്ല യകൂന ലിന്നാസി, നൂൻ മുശദ്ദഗുന്ന, നൂൻ ശബ്ദുണ്ട് മണിക്കണം. അലൈക്കും ഹുജ്ജ, അലൈക്കും ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അലൈക്കും ഹുജ്ജതുൻ ഹുജ്ജ ഹുജ്ജതുൻ ഇല്ലല്ലദീന إلا الذين الذين لا الذي ذا ذي إلا الذين ظلموا ലലമു അല്ല ദ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഇസ്തിഇലാന്റെ അക്ഷരമാണ്. ലലമു എന്ന് പറയരുത്, ലലമു അല്ല ളമു മിൻഹും മിൻഹും ഫല ഫ ഫല തഖ്ഷൗഹും തഖ് ഫല തഖ്ഷൗഹും വഖ്ഷൗനി വഖ്ഷൗനി വലിഉതിമ്മ വലിഉതിമ്മ വലിഉതിമ്മ വലിഉതിമ്മ എന്ന് യാ ആയി പോവരുത്. വളരെയധികം ശ്രദ്ധിക്കണം. ഓതിപ്പോകുന്ന സമയത്ത്, സ്പീഡിൽ ഓതിപ്പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് വലിഉതിമ്മ അല്ല വലിഉതിമ്മ. ഹംസ പറഞ്ഞില്ലെങ്കിൽ അവിടെ അർത്ഥം മാറിപ്പോവും. വലിഉതിമ്മ മീമിന് ശബ്ദ് മണിക്കണം. നിഅമതി അലൈക്കും നിഅമതി അലൈക്കും വലഅല്ലകും വലഅ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. വലഅല്ലകും തഹ്തദൂൻ വലഅല്ലകും തഹ്തദൂൻ തഹ് ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. തഹ്തദൂൻ തഹ്തദൂൻ എന്നല്ല തഹ്തദൂൻ തഹ്തദൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം. ومن حيث خرجت

0: نعمتي عليكم ولأتم نعمتي عليكم ولعلكم تهتدون. സൂറത്തുൽ ബഖറയിലെ 149-150 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 149-150 വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

വിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച്

0: മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും ഇന്ന് വേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞു ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സുജൂദത്തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോക പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തുൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലു ഇമ്രാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുദ്ദസിറിലെ 11 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
5: വചനം 11. വാക്കർത്ഥം: ദർനി, എന്നെ വിട്ടേക്കുക. വമൻ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരുവനെയും. വഹീദ, ഏകനായിക്കൊണ്ട്. എന്നെയും ഞാൻ ഏകനായി സ്വന്തം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുവനെയും അങ്ങ് വിട്ടേക്കുക, അഥവാ അവൻ്റെ കാര്യം ഞാൻ ഏറ്റുകൊള്ളാം. വചനം 12. വാക്കർത്ഥം: വജഅൽതു, ഞാൻ ആക്കി കൊടുക്കുകയും ചെയ്തു, ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ലഹു, അവന്, മാലൻ, ധനം, സ്വത്ത്. മംദൂദ,
6: അയച്ചു കൊടുക്കപ്പെട്ടതായ അഥവാ നീട്ടിയിട്ടു കൊടുക്കപ്പെട്ടതായ.
7: വജഅൽതു ലഹു മാലൻ മംദൂദ,
5: അവന് ധാരാളമായി അയച്ചിട്ടു കൊടുക്കപ്പെട്ട ധനവും ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. വചനം 13. വാക്കർത്ഥം: വബനീന, പുത്രന്മാരെയും. ഷുഹൂദ, സന്നദ്ധരായ,
6: തയ്യാറുള്ള, യോഗ്യരായ.
7: വബനീന ഷുഹൂദ,
5: സന്നദ്ധരായ കുറെ പുത്രന്മാരെയും കൊടുത്തിരിക്കുന്നു. വചനം 14. വാക്കർത്ഥം: വമഹത്തു, ഞാൻ സൗകര്യപ്പെടുത്തി, ശരിപ്പെടുത്തി. ലഹു, അവന്. തംഹീദ, ഒരു സൗകര്യപ്പെടുത്തൽ.
7: വമഹത്തു ലഹു തംഹീദ,
5: ഞാൻ അവന് ഒരു നല്ല സൗകര്യം സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 15. വാക്കർത്ഥം: ثم يطمع, പിന്നെയും അവൻ മോഹിക്കുന്നു. അൻ അസീദ, ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ കൊടുക്കുമെന്ന്.
7: ثم يطمع ان ازيد,
5: പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ മോഹിച്ചുകൊണ്ടുമിരിക്കുന്നു. വചനം 16. വാക്കർത്ഥം: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്നഹു കാന, നിശ്ചയം അവനായിരിക്കുന്നു. ലി ആയാത്തിന, നമ്മുടെ ആയത്തുകളോട്. അനീദൻ, ധിക്കാരി, മത്സരക്കാരൻ.
7: കല്ല, ഇന്നഹു കാന ലി ആയാത്തിന അനീദ,
5: വേണ്ട, അവൻ നമ്മുടെ ആയത്തുകളോട് ധിക്കാരക്കാരനായിരിക്കുന്നു. വചനം 17. വാക്കർത്ഥം: സഉർഹിഖുഹു, വഴിയെ ഞാനവനെ നിർബന്ധിക്കും, പ്രേരിപ്പിക്കും. സഊദ, കയറ്റം കേറാൻ, ചുരം കേറാൻ, ഞെരുക്കത്തിന്.
7: സഉർഹിഖുഹു സഊദ,
5: ഞാൻ അവനെ കയറ്റം കയറുവാൻ അഥവാ ഞെരുക്കം അനുഭവിക്കുവാൻ വഴിയെ നിർബന്ധിക്കുന്നതാണ്. വചനം 11 മുതൽ 17 വരെയുള്ളതിൻ്റെ വിശദീകരണം.
6: അല്ലാഹു പറയുന്നു:
5: മറ്റാരുടെയും പങ്കോ സഹായമോ കൂടാതെ
6: ഞാൻ ഒറ്റയ്ക്കു തന്നെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കി,
5: ധാരാളക്കണക്കിൽ സമ്പൽ സമൃദ്ധിയും നൽകി, എന്തിനും സന്നദ്ധരും യോഗ്യരുമായ കുറേ പുത്രന്മാരെയും നൽകി. എന്നു വേണ്ട വിവിധ തരത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും കൈവരുമാറുള്ള സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പിന്നെയും അവൻ എന്നിൽ നിന്ന് കൂടുതൽ
6: വർദ്ധമാനം മോഹിച്ചും
5: പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയായിട്ടും അവൻ അതിന് നന്ദിയും കൂറും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളുടെ നേരെ ധിക്കാരവും മാത്സര്യവുമാണ് സ്വീകരിക്കുന്നത്. വേണ്ട, അതവന് നല്ലതിനല്ല. ആ വ്യാമോഹങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കട്ടെ. അവനെ നാം വെറുതെ വിടുമെന്ന് അവൻ കരുതേണ്ട. അധികം താമസിയാതെ അസഹ്യമായ ശിക്ഷയാകുന്ന വൻചുരത്തിൽ അവനെ നാം നിർബന്ധിച്ചു കയറ്റുക തന്നെ ചെയ്യും എന്ന് സാരം. ഈ വചനങ്ങൾ അവതരിച്ചത് വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിലാണെന്ന് മുകളിൽ നാം കണ്ടുവല്ലോ. എന്നാൽ ഇവയിലടങ്ങിയ ആക്ഷേപങ്ങളും താക്കീതുകളും അവനു മാത്രം ബാധകമാകുന്നതല്ല. ഏതെങ്കിലും വചനങ്ങളുടെ അവതരണ ഹേതു ഒരു പ്രത്യേക വ്യക്തിയോ പ്രത്യേക സംഭവമോ ആയിക്കൊള്ളട്ടെ, അതിലെ ആശയവും വിധിയും പൊതുവിൽ ബാധകമായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. അള്ളാഹു നൽകിയ സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും അതിന് നന്ദി കാണിക്കുന്നതിനു പകരം അവനെയും അവൻ്റെ സന്ദേശങ്ങളെയും ധിക്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏതു വമ്പന്മാർക്കും ബാധകമത്രേ ഈ വചനങ്ങളിലെ താക്കീത്. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം വലീദിൻ്റെ ധനത്തിലും മക്കളിലും അധപ്പതനം നേരിട്ടുകൊണ്ടാണ് അവൻ മൃതിയടഞ്ഞതെന്ന് മുഖാത്തിൽ റഹിമഹുല്ല പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ജനാനുകൂല്യവും നേതൃസ്ഥാനവും നിലനിർത്തുവാൻ വേണ്ടി അവൻ ചെയ്ത കൃത്രിമമായ അഭിനയങ്ങളെ താഴെ വചനങ്ങളിൽ അല്ലാഹു വമ്പിച്ച അമർഷത്തോടുകൂടി തുറന്നുകാട്ടുന്നു. വചനം 18. വാക്കർത്ഥം: ഇന്നഹു, നിശ്ചയമായും, കാരണം, അവൻ, ഫക്കറ ചിന്തിച്ചു, വഖദ്ദറ കണക്കാക്കുകയും ചെയ്തു, സങ്കൽപ്പിക്കുകയും ചെയ്തു, അനുമാനിക്കുകയും ചെയ്തു.
7: ഇന്നഹു ഫക്കറ വഖദ്ദർ,
5: കാരണം അവൻ ചിന്തിച്ചു, ഒരു രൂപം കണക്കാക്കുകയും ചെയ്തു. വചനം 19 വാക്കർത്ഥം ഫക്കുത്തില, അതിനാൽ അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, ശപിക്കപ്പെടട്ടെ, തുലയട്ടെ. കൈഫ, എങ്ങനെയാണ്? ഖദ്ദറ, അവൻ കണക്കാക്കി, അനുമാനിച്ചു, സങ്കൽപ്പിച്ചു.
7: ഫഖുതില കൈഫ ഖദ്ദർ,
5: അതിനാൽ അവൻ കൊലപ്പെടട്ടെ അഥവാ നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? വചനം 20 വാക്കർത്ഥം ഫുമ്മ കുത്തില, പിന്നെ വീണ്ടും അവൻ കൊലപ്പെടട്ടെ. കൈഫ ഖദ്ദറ, അവൻ എങ്ങനെയാണ് കണക്കാക്കിയത്?
7: ഫുമ്മ കുത്തില കൈഫ ഖദ്ദറ,
5: പിന്നെയും വീണ്ടും അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? വചനം 21 വാക്കർത്ഥം ഫുമ്മ നളറ, പിന്നെ അവൻ നോക്കി.
7: ഫുമ്മ നളറ,
5: പിന്നീടവൻ ഒന്നു നോക്കി. വചനം 22 വാക്കർത്ഥം ഫുമ്മ അബസ, പിന്നെ അവൻ മുഖം ചുളിച്ചു. വബസറ, ചുക്കിച്ചുളുങ്ങുകയും ചെയ്തു, ഇറുക്കുകയും ചെയ്തു, കൂടുതൽ ചുളിക്കുകയും ചെയ്തു. പിന്നെ അവൻ മുഖം ചുളിക്കുകയും ഇറുകിച്ചുളുങ്ങുകയും ചെയ്തു. വചനം 23 വാക്കർത്ഥം സുമ്മ അദുബറ, പിന്നീടവൻ പിന്നോക്കം തിരിഞ്ഞു, പിന്നോട്ടു മാറി. വസ്തക്ബറ, അഹംഭാവം നടിക്കുകയും ചെയ്തു, അഹങ്കാരം നടിക്കുകയും ചെയ്തു. പിന്നെ അവൻ പിന്നോട്ടു മാറുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. വചനം 24 വാക്കർത്ഥം ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു. ഇൻഹാദ, ഇതല്ല. ഇല്ലാ സിഹ്റുൻ, സിഹർ അല്ലാതെ. ആഭിചാരം, മാരണം, ജാലവിദ്യ അല്ലാതെ. യുഅസർ, പ്രമാണിക്കപ്പെടുന്ന, ഉദ്ധരിച്ചു പറയപ്പെടുന്ന.
7: ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅസർ,
5: എന്നിട്ട് പറഞ്ഞു, ഇത് പ്രമാണിച്ചു പറയപ്പെടുന്ന സിഹ്റല്ലാതെ മറ്റൊന്നുമല്ല.
8: അഥവാ
5: മറ്റാരിൽ നിന്നോ കേട്ട് ഉദ്ധരിക്കപ്പെടുന്ന മാരണം മാത്രമാണ് ഈ ഖുർആൻ. വചനം 25 വാക്കർത്ഥം ഇൻ ഹാദ, ഇതല്ല. ഇല്ലാ ഖൗലു, വാക്ക്, വചനം അല്ലാതെ. അൽ ബഷർ, മനുഷ്യന്റെ.
7: ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ,
5: ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ വേറൊന്നുമല്ല. വചനം 18 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ടപ്പോൾ അത് ദിവ്യവചനം തന്നെയാണെന്ന് അവൻ ആദ്യം ബോധ്യമായിരുന്നു. അനന്തരം കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തുവാനും ജനങ്ങൾക്കിടയിൽ സൽപ്പേരും കീർത്തിയും നിലനിർത്തുവാനും വേണ്ടി മനസ്സാക്ഷി പണയപ്പെടുത്തി കളവ് കെട്ടിപ്പറയുവാൻ ധൈര്യപ്പെട്ടിരിക്കുകയാണ്. അല്പം മുമ്പ് പുറപ്പെടുവിച്ചിരുന്ന ആ അഭിപ്രായം, അത് മനുഷ്യന്റെയോ ജിന്നിന്റെയോ വാക്യങ്ങളല്ല എന്ന അഭിപ്രായം ഇപ്പോൾ മാറ്റിപ്പറയേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ഹൃദയം അവനെ അലട്ടി, കുറേ ചിന്തിച്ചു, ഇന്നിന്ന പ്രകാരമങ്ങ് പറഞ്ഞു കളയാമെന്ന് മനസ്സുകൊണ്ട് സ്വരൂപിച്ചു കണക്കാക്കി. മനസ്സാക്ഷി അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ആദ്യത്തെ പ്രസ്താവനകൾ മാറ്റിപ്പറയണമല്ലോ. അങ്ങനെ വിഷമത്തിൽപ്പെട്ട് വീണ്ടും ആലോചിക്കുകയുണ്ടായി. കുറേ മുഖം ചുളിക്കും, നെറ്റി ചുളുങ്ങും, മുഖം കറുക്കും, ചുക്കിച്ചുളുങ്ങും. ഒടുക്കം സത്യത്തിൽ നിന്ന് പിന്മാറുവാൻ തന്നെ ഉറച്ചു. ഉത്തരം കിട്ടിപ്പോയി എന്ന അഹങ്കാരത്തോടെ ഞെളിഞ്ഞുനിന്ന് വിധി പുറപ്പെടുവിച്ചു. മുഹമ്മദിൻ്റെ പക്കൽ നിന്ന് കേൾക്കുന്ന ഈ വാക്യങ്ങൾ സിഹ്റല്ലാതെ അഥവാ മാരണമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അതിലൊന്ന് മയങ്ങിപ്പോയത്. ഏതോ ചില മാരണക്കാരിൽ നിന്ന് പ്രമാണിച്ചുദ്ധരിക്കപ്പെടുന്നതാണിത്. ഇത് മനുഷ്യനിർമ്മിതം തന്നെ, അതല്ലാതെ ദിവ്യവചനമൊന്നുമല്ല. ശാപമടയട്ടെ, നശിക്കട്ടെ, തുലഞ്ഞു പോകട്ടെ എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഉത്തില, കൊലപ്പെടട്ടെ എന്ന വാക്ക്. വെറുപ്പിലും വിദ്വേഷത്തിലുമൊക്കെയാണത് ഉപയോഗിക്കപ്പെടാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ സന്തോഷ സൂചകമായും അതേ വാക്ക് അറബികൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അങ്ങേയറ്റം അമർഷത്തോടും കോപത്തോടും കൂടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആ വാക്ക് ആവർത്തിച്ചിരിക്കുന്നതും. വാളെടുത്തു നേരിൽ യുദ്ധം ചെയ്യുകയും മുഖാമുഖമായി പലതരം അക്രമങ്ങൾ അഴിച്ചു വിടുകയും ചെയ്ത എത്രയോ ശത്രുക്കൾ മുഷിരിക്കുകളിലുണ്ട്. പക്ഷേ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇത്രയും പരസ്യമായി സത്യത്തെ മൂടിവച്ച ധിക്കാരികളായ നേതാക്കൾ ഇവനെപ്പോലെ അധികം പേർ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഷിർക്കിൻ്റെ ഇതര നേതാക്കളെക്കുറിച്ചൊന്നും കാണാത്തത്ര ശക്തമായ ഭാഷയിൽ അവനെക്കുറിച്ച് അല്ലാഹു ആക്ഷേപിച്ചിരിക്കുന്നതും. നഊദു ബില്ലാഹി മിൻ ഗളബ്. സിഹർ എന്ന വാക്ക് ജാലം, ചെപ്പടിവിദ്യ, മാരണം, വശീകരണം, ആഭിചാരം എന്നിങ്ങനെ പല അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാവാത്ത ഉപായതന്ത്രങ്ങൾക്കെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. സന്ദർഭം നോക്കി ഉദ്ദേശ്യം മനസ്സിലാക്കാവുന്നതാണ്. ഖുർആൻ സിഹ്റാണെന്ന വാദത്തിന് മേലുദ്ധരിച്ച റിവായത്തിൽ വലീദ് നൽകിയ ന്യായീകരണം അതു മുഖേന കുടുംബാംഗങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നിപ്പുണ്ടാക്കി തീർക്കുന്നുവെന്നാണല്ലോ. അതുകൊണ്ടാണ് നാം ഇവിടെ അതിന് മാ
2: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഹറമൈൻ ലൈവ് എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുദ്ദാരിയാത്ത് 24 മുതൽ 60 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് ബദർ അൽ തുർക്കി.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, اهدنا الصراط المستقيم صراط الذين أنعمت عليهم

هل أتاك حديث ضيف إبراهيم المكرمين؟

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുദ്ദാരിയാത്ത് 24 മുതൽ 60 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷേഖ് ബദർ അൽ തുർക്കി. തുടർന്ന് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ് ഒപ്പം സൂറത്തുൽ നാസ് പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ് ഒപ്പം സൂറത്തുൽ നാസ് പാരായണം നിർവഹിച്ചത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.
1: بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين

0: بسم الله الرحمن الرحيم.
1: قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس، من الجنة والناس.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, ഒപ്പം സൂറത്തുൻ നാസ്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി.
3: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പാരായണം പഠിപ്പിക്കുന്ന അൽ മുഅല്ലിം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 174 മുതൽ 177 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 151-152 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

വലദല്ലാഹു വഇന്നഹും ലകാദിബൂൻ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 151 52 വചനങ്ങളാണ് ഒതുക്കേൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ച ആളുകളെക്കുറിച്ചാണ് ഇതിനു മുമ്പുള്ള വചനത്തിൽ പരാമർശിച്ചത്. അല്ലാഹുവിന് സന്താനങ്ങളുണ്ടെന്നും മലക്കുകൾ അല്ലാഹുവിൻ്റെ പെൺസന്താനങ്ങളാണെന്നും വാദിക്കുകയും ആരോപിക്കുകയും ചെയ്ത ആളുകളെക്കുറിച്ചാണ് ഈ വചനത്തിനും അല്ലാഹു വ്യക്തമാക്കുന്നത്. അല്ല അറിഞ്ഞേക്കുക, ഇന്നഹും നിശ്ചയമായും അവർ, മിൻ ഇഫ്കിഹിം അവരുടെ കള്ളം നിമിത്തം, അവരുടെ നുണയാൽ, ലയഖൂലൂൻ അവർ പറയുന്നു, വലദല്ലാഹ് അല്ലാഹു സന്താനം ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. വഇന്നഹും നിശ്ചയമായും അവർ, ലകാദിബൂൻ വ്യാജം പറയുന്നവർ തന്നെ. 151 52 വചനങ്ങളിൽ അല്ലാഹു ഇതാണ് വ്യക്തമാക്കുന്നത്. അൽ ഇഫ്കു അൽ കദിബു വൽ ഇഫ്തിറാ. ഇഫ്ക് എന്ന് പറഞ്ഞാൽ അത് വ്യാജം, കളവ് കെട്ടിച്ചമച്ച് പറയൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വമഅ ദാലിക അക്കദ അല്ലാഹു സുബ്ഹാനഹു അലൽ കദിബി ഫഖാൽ. അതിനുശേഷം അല്ലാഹു അവർ കളവാണ് പറയുന്നതെന്ന് വളരെ ആണയിട്ടുകൊണ്ട് പറയുന്നു. അതാണ് വ ഇന്നഹും നിശ്ചയമായും അവർ, ലകാദിബൂൻ കളവ് പറയുന്നവർ തന്നെയാകുന്നു എന്ന് വീണ്ടും ആവർത്തിക്കുന്നത്. അഥവാ അവരുടെ ഈ ആരോപണം തീർത്തും വ്യാജമാണ് എന്നാണ് ആ വചനത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ അറിയിക്കുന്നത്, ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്.

0: മലക്കുകളെക്കുറിച്ചുള്ള ഇസ്ലാമികമായ ചില അധ്യാപനങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വൽ മലായികത്തു ആലമുൻ ഗൈബി, അദൃശ്യ ലോകത്തുള്ള അദൃശ്യരായ സൃഷ്ടികളാകുന്നു മലായികത്തുകൾ. ഖലഖഹുമുല്ലാഹു മിൻ നൂരിൻ, പ്രകാശം കൊണ്ടാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. സൂറത്തു തഹ്രീമിൽ അള്ളാഹു വ്യക്തമാക്കുന്നതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്നവരാകുന്നു അവർ, അള്ളാഹുവിനെ ധിക്കരിക്കാത്തവരാകുന്നു അവർ. ഫഹും ആലമുൻ ഗൈബി, അവർ അദൃശ്യ ജീവികളാകുന്നു, അദൃശ്യ സൃഷ്ടികളാകുന്നു. ലാ നുഷാഹിദുഹും ഇല്ലാ അൻ യുരീനല്ലാഹ് ഇയ്യാഹും അലാ സബീലിൽ കറാമ ഔ അലാ സബീലിൽ ആയ. നമുക്കവരെ കാണാൻ സാധ്യമല്ല, ഒരു കറാമത്ത് എന്ന നിലക്ക് അള്ളാഹു കാണിച്ചു തന്നാലല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം എന്ന നിലക്ക്, ഒരു മുഅ്ജിസത്ത് എന്ന നിലക്ക് പ്രവാചകന്മാർക്ക് അള്ളാഹു കാണിച്ചു കൊടുത്താലല്ലാതെ. ലിഅന്നഹു മാ മിൻ ഇൻസാനിൻ ഇല്ലാ ലദൈഹി മലകാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ്, അവർ അദൃശ്യരാണെന്നതും നമുക്കവരെ കാണാൻ കഴിയില്ല എന്നതും നാം കൃത്യമായി അറിഞ്ഞിരിക്കണം. കാരണം ഖുർആനിൻ്റെ അധ്യാപനമനുസരിച്ച് എല്ലാ മനുഷ്യരുടെയും കൂടെ രണ്ട് മലക്കുകളുണ്ട്, അവൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും. വ മലായികത്തുൻ യഹ്ഫദൂനഹു മിൻ ബൈനി യദൈഹി, തൻ്റെ മുമ്പിൽ സംരക്ഷണാർത്ഥം അള്ളാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിരിക്കുന്നു. യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ മലക്കുകൾ മനുഷ്യനെ സംരക്ഷിക്കുന്നു. വമിൻ ഖൽഫിഹി, അതേപോലെ തന്നെ മനുഷ്യൻ്റെ പിന്നിലും മലക്കുണ്ട്. പക്ഷേ വനഹ്നു ലാ നുഷാഹിദുഹും, അവരെ നമുക്ക് കാണാൻ സാധ്യമല്ലല്ലോ. നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നമ്മുടെ മുമ്പിലും പിന്നിലും മലായിക്കത്തുകളുണ്ടെന്നത് ഖുർആൻ കൃത്യമായി പറയുന്ന കാര്യമാണ്. പക്ഷേ നമുക്കവരെ കാണാൻ സാധ്യമല്ല. വ മലായിക്കത്തുൻ യഹ്ളുറൂന മജാലിസ ദിക്ർ, ഹദീസിൽ കാണാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സദസ്സുകളിൽ മലായിക്കത്തുകൾ സന്നിഹിതരായിരിക്കും. പക്ഷേ വലാനുഷാഹിദുഹും, നമുക്കവരെ കാണാൻ സാധ്യമല്ല. ലിഅന്നഹും ആലമുൻ ഗൈബി, അവർ അദൃശ്യ സൃഷ്ടികളാകുന്നു, അദൃശ്യ ലോകത്താകുന്നു. വൽ മലായികത്തു ഖുലിഖു മിൻ നൂരിൻ കമാ സബത അൻ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കുകൾ അവർ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടതായി കാണാൻ സാധിക്കും. അവർ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല. അവർ പതിവായി അള്ളാഹുവിനെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു, രാപ്പകൽ ഭേദമന്യേ. അതേപോലെ തന്നെ മലായിക്കത്തുകളിൽ നമുക്ക് അള്ളാഹു അറിയിച്ചു തന്ന മലായിക്കത്തുകളുണ്ട്, എന്നാൽ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലാത്ത മലായിക്കത്തുകളും മലായിക്കത്തുകളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന മലക്കുകളിൽപ്പെട്ടവരാകുന്നു ജിബ്രീൽ, മീകായീൽ, ഇസ്രാഫീൽ അലൈഹിമുസ്സലാം തുടങ്ങിയ മലക്കുകൾ. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആഉൽ ഇസ്തിഫ്താഹിൽ അവിടുന്ന് ഇപ്രകാരം പറയുന്നതായി ഹദീസിൽ കാണാം. അള്ളാഹുമ്മ റബ്ബ ജബറായീല വ മീകായീല വ ഇസ്രാഫീല ഫാത്തിരിസ് സമാവാത്തി വൽ അർദ് ആലിമുൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക്. ഇവിടെ ജിബ്രീലിൻ്റെയും മീകായീലിൻ്റെയും ഇസ്രാഫീലിൻ്റെയും നാഥനായ അള്ളാഹുവേ, ആകാശഭൂമികൾ സൃഷ്ടിച്ചവനായ അള്ളാഹുവേ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ദുആഉൽ ഇസ്തിഫ്താഹ് നടത്താറുള്ളത് പലപ്പോഴും. അൻത തഹ്കുമു ബൈന ഇബാദിക് ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, നിന്റെ ദാസന്മാർ ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്ന വിഷയത്തിൽ നീ തീർപ്പ് കൽപ്പിക്കുന്നു. അതുകൊണ്ട് ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, ഭിന്നാഭിപ്രായത്തിലായ വിഷയത്തിൽ സത്യത്തിലേക്ക് നീ എന്നെ വഴി നയിക്കണമേ. ഇന്നക തഹ്ദി ഇലാ സിറാത്തിം മുസ്തഖീം, തീർച്ചയായും അള്ളാഹുവേ നീ ചൊവ്വായ വഴിയിലേക്ക് മാർഗത്തിലേക്ക് വഴി നയിക്കുന്നവനാകുന്നു. സഹോദരങ്ങളെ, അഭിപ്രായ ഭിന്നതയുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം പഠിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരു പ്രാർത്ഥന കൂടിയാകുന്നു ഇത്. മാത്രമല്ല, ചില മലക്കുകൾക്ക് അള്ളാഹു ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ ആവശ്യമായ വഹിയുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു. മീകായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയെ ജീവിപ്പിക്കാൻ ആവശ്യമായ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ച ആളുകളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഖിയാമത്ത് നാളിൽ ഊത്തിന് കാഹളത്തിൽ ഊതുന്നതിന് ഏൽപ്പിക്കപ്പെട്ട മലക്കാകുന്നു എന്ന് ആ മലായിക്കത്തുകളെക്കുറിച്ചുള്ള ഹദീസുകളിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. മാത്രമല്ല, മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പേരു പറഞ്ഞവരും അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലാത്തവരും ഉണ്ട് എന്ന് തീർച്ചയായും നാം വിശ്വസിക്കണം. വനുഅ്മിനു അയ്ലൻ ബിമാ നഅ്ലമു മിൻ ഔസാഫിഹിം കജിബ്രീൽ ലഹു സിത്തു മിആ ജനാഹ്. അതേപോലെ തന്നെ ഹദീസിൽ കാണാം, അള്ളാഹു മലക്കുകളുടെ വിശേഷണമായി പറഞ്ഞ കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 600 ചിറകുകളോടുകൂടി ഉള്ള ആളായിട്ട്, ഒരു മലക്കായിട്ട് പ്രവാചകന് അദ്ദേഹത്തെ കാണിക്കപ്പെട്ടു. ഖദ് സദ്ദൽ ഉഫുഖ്, ആ ചിറകുകളോടുകൂടി കണ്ടത് ചക്രവാളങ്ങളിൽ മുട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അതേപോലെ തന്നെ മലായിക്കത്തുകളെക്കുറിച്ച് ഹദീസിൽ കാണാം, അവർ നിത്യേന പതിവായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹീന സഅലഹു അനിൽ ഈമാനി ഖാൽ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, മലായിക്കത്തുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാകുന്നു. ഒരാൾ മലക്കുകളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാൾ മുഅ്മിനല്ല എന്നർത്ഥം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനടുക്കൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് ഈമാനിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഇഹ്സാനിനെക്കുറിച്ചും ചോദിച്ചു എന്ന ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസാണ്. ആ ഹദീസിൽ കാണാം, ഈമാനിനെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ മറുപടി പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാ വ മലായിക്കതിഹി, അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ വിശ്വസിക്കൽ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. അങ്ങനെ 6 വിശ്വാസ കാര്യങ്ങൾ അവിടുന്ന് എണ്ണിപ്പടിപ്പിച്ചു. അതുകൊണ്ട് ആ വിശ്വാസങ്ങൾ വിശ്വസിക്കൽ, ആ വിശ്വാസ കാര്യങ്ങളിൽ കൃത്യമായി വിശ്വസിക്കൽ വിശ്വാസികൾക്ക് നിർബന്ധമായ കാര്യമാകുന്നു. അതുമാത്രമല്ല, അള്ളാഹു സ്നേഹിച്ച, അള്ളാഹു ഇഷ്ടപ്പെട്ട ആ മലക്കുകളെ ഇഷ്ടപ്പെടൽ, അവരെ സ്നേഹിക്കൽ വിശ്വാസത്തിൻ്റെ ഭാഗമാകുന്നു. യഹൂദികളെപ്പോലെ, അതേപോലെ തന്നെ വഴിപഴച്ച മറ്റു കക്ഷികളെപ്പോലെ മലായിക്കത്തുകളോട് ശത്രുത കാണിക്കുക എന്നത് വിശ്വാസികൾക്ക് പാടില്ലാത്ത കാര്യമാകുന്നു. ഖുർആൻ ആ കാര്യത്തെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചതായി ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും മലായിക്കത്തുകളെക്കുറിച്ച് ഖുർആനും ഹദീസും പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ വിശ്വാസം സ്വീകരിക്കുന്നവരായിരിക്കണം യഥാർത്ഥ വിശ്വാസികൾ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം, അറിയുക, തീർച്ചയായും അവരുടെ കളവിൽ എന്ന് പറഞ്ഞതിന് ഐ മിൻ കദിബിഹിം, അദ്ദേഹം അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇഫ്കിഹിം എന്നതിന് ഐ മിൻ കദിബിഹിം, അവരുടെ കളവിന്. യഖൂലൂന വലദുല്ലാ ഐ സ്വദറ മിൻഹുൽ വലദു, അതായത് അള്ളാഹു സന്താനത്തെ ജനിപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ നിന്നൊരു സന്താനമുണ്ടായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. വഇന്നഹും ലകാദിബൂൻ, നിശ്ചയമായും അവർ കളവ് പറയുന്നവർ തന്നെയാകുന്നു. ഫദക്കറല്ലാഹു അൻഹും ഫിൽ മലായിക്കത്തി സലാസത്തു അഖ്വാലിൻ, 3 കാര്യങ്ങളാണ് അവർ മലക്കുകളെക്കുറിച്ച് പറഞ്ഞതായി അള്ളാഹു വ്യക്തമാക്കുന്നത്. 1, അതാകട്ടെ കടുത്ത കുഫുറും വ്യാജവാദവുമാകുന്നു. 1, ജഅലൂഹും ബനാത്തുല്ലാഹ്, ഒന്ന്, അവർ അള്ളാഹുവിന് പെൺമക്കളെ നിശ്ചയിച്ചു. ഫജഅലു ലില്ലാഹി വലദൻ, പിന്നെ അള്ളാഹുവിന് സന്താനത്തെ നിശ്ചയിച്ചു. ഫജഅലു ദാലികൽ വലദ് ഉൻസാ, ആ സന്താനത്തെയാകട്ടെ അത് പെൺ സന്താനത്തെയുമാക്കി. മാത്രമല്ല സുമ്മ അബദൂഹും മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമേ ആ പെൺ സന്താനങ്ങളെന്ന് അവർ പേരിട്ടു വിളിച്ച മലക്കുകളെ അവർ ആരാധിക്കുകയും ചെയ്തു. ഫകുല്ലും മിൻഹ കാഫിൻ ഫിത്തഖ്ലീദി ഫീനാരി ജഹന്നം, ഈ കാര്യങ്ങളൊക്കെ തന്നെ നരകത്തിൽ ശാശ്വതരാവാൻ മതിയായ കാരണമാകുന്നു. അതുകൊണ്ട് ഇത്തരം പിഴച്ച വിശ്വാസങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തരായിരിക്കൽ വിശ്വാസികൾക്ക് അനിവാര്യമായ കാര്യമാകുന്നു. ഇബ്നു ആഷൂർ റഹ്മഹുള്ള പറയുന്നു, ഇർത്തിഖാഉൻ ഫീ തജ്ഹീലിഹിം ബിഅന്നഹും യഖൂലൂനൽ മുസ്തഹീൽ, ഇവരുടെ അറിവില്ലായ്മയുടെ ആഴം അറിയിക്കുന്ന കാര്യമാകുന്നു ഇത്. കാരണം അസംഭവ്യമായ കാര്യമാണ് അവർ പറയുന്നത്. ഫദുലൻ അലൽ ഖൗലി ബിലാ ദലീലിൻ ഫലിദാലിക സമ്മാഹു ഇഫ്കൻ, ഇവർ വ്യാജമാണ് പറയുന്നതെന്ന് അള്ളാഹു പറഞ്ഞത് അവർ ഒരു പ്രമാണവും കൂടാതെയാണ്, ഒരു രേഖയും കൂടാതെയാണ് ഈ വാദം വാദിച്ചത്. മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന വാദം. അൽ ഇഫ്കു അൽ കദിബു ഐ ഖൗലുഹും ഹാദാ ബഅദും മിൻ അക്സൂബാതിഹിം, ഈ അവരുടെ വ്യാജങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന് പറയാൻ കാരണം, മിൻ ഇഫ്കിഹിം എന്ന് പറയാൻ കാരണം. ഇതുമാത്രമല്ല, ഇതുപോലെയുള്ള ധാരാളം കളവുകളാണ് അവർ അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ടാണ് അലാ അറിയണം, ഇന്നഹും തീർച്ചയായും അവർ, മിൻ ഇഫ്കിഹിം, അവരുടെ വ്യാജവാദങ്ങളിൽ നിന്നും ഇപ്രകാരം പറയുന്നു എന്ന് അള്ളാഹു പറയാൻ കാരണം. വഖദ് ബറഹന അല്ലാഹു അസ്സ വജൽ അലാ ബത്തുലാനി ഹാദാ ഫീ സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിൽ ഇവരുടെ നിരർത്ഥകമായ ഈ വാദഗതിയെ അത് സ്വീകാര്യയോഗ്യമല്ല എന്നും അത് കള്ളത്തരമാണെന്നും അള്ളാഹു വിശദമായി സൂറത്തുൽ അൻആമിലെ 100-101 ആയത്തിൽ വ്യക്തമാക്കുന്നു. വജഅലൂ ലില്ലാഹി ശുറകാ അൽജിൻ വഖലഖഹും വഖറഖൂലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽം സുബ്ഹാനഹു വതആലാ അമ്മാ യസിഫൂൻ. വജഅലൂ ലില്ലാഹി ശുറകാ, അവർ അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കി. അൽജിൻ, അവൻ്റെ സൃഷ്ടികളായ ജിന്നുകളെ. വഖലഖഹും, അവൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. വഖറഖൂലഹു ബനീന വബനാതിൻ ബിഗൈരി ഇൽമ്, യാതൊരു അറിവും കൂടാതെ അള്ളാഹുവിന് അവർ സന്താനങ്ങളെ, അത് ആൺസന്താനങ്ങളെയും പെൺസന്താനങ്ങളെയും അവർ അള്ളാഹുവിന് സങ്കല്പിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ, അവർ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാകുന്നു, ഉന്നതനാകുന്നു. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ മുൻ മാതൃക കൂടാതെ സൃഷ്ടിച്ചവനാകുന്നു അവൻ. അന്നാ യകൂനു ലഹു വലദുൻ, എങ്ങനെയാണ് അവനൊരു സന്താനമുണ്ടാവുക. വലം തകുൻ ലഹു സ്വാഹിബ, അവനൊരു ഇണയില്ലല്ലോ. വഖലഖ കുല്ല ഷൈഇൻ, അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാത്തിനെക്കുറിച്ചും അവൻ നന്നായി അറിയുന്നവനാകുന്നു. ഇവിടെ വഖലഖ കുല്ല ഷൈഇൻ വൽ ഖാലിഖു ലികുല്ലി ഷൈഇൻ ലാ യുംകിനു അൻ യകൂന ലഹു വലദ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും സൃഷ്ടാവായിട്ടുള്ള ഒരുവൻ അവനൊരു സന്താനമുണ്ടാവുക എന്നത് സാധ്യമല്ല, ഉണ്ടാകാവതല്ല. ലി അന്നൽ വലദ ജുസു ഉമ്മിനൽ വാലിദ്, സന്താനം പിതാവിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സൂറത്തുൽ അൻആമിൽ വളരെ വ്യക്തമായി അവരുടെ ഈ വാദത്തെ, ഈ ആരോപണത്തെ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാകും വിധത്തിൽ വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിനെക്കുറിച്ചും വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പ്രമാണത്തിൽ എന്താണോ വന്നത്, ഖുർആനും സുന്നത്തും എന്താണോ പഠിപ്പിക്കുന്നത്, അത് കൃത്യമായി സ്വീകരിക്കാനും വിശ്വസിക്കാനും പിഴച്ച വാദങ്ങളിൽ നിന്ന് ആരോപണങ്ങളിൽ നിന്ന് മുക്തമായി യഥാർത്ഥ സത്യവിശ്വാസം സ്വീകരിക്കുവാനും നാം വളരെയധികം പരിശ്രമിക്കേണ്ടതാകുന്നു. വിശിഷ്യ, ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിനെക്കുറിച്ചും അതേപോലെ തന്നെ പ്രവാചകന്മാരെക്കുറിച്ചും മലായിക്കത്തുകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നടക്കുന്ന കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ആ സത്യം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സഫാത്തിലെ 151-152 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി, സലഫി.
2: أعوذ بالله من الشيطان.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്റഫിലെ പേജ് നമ്പറുകളിൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഉസ്മാനി മുസ്റഫിലെ പേജ് നമ്പർ 550 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 550 നിന്നും. ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഖുർആൻ ടെലികാസ്റ്റ് പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നാം എല്ലാവർക്കും അറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ടുള്ള ആ ഒരു വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നാം എല്ലാവരും ഒരു ദിവസം നമ്മൾ എത്ര നേരം അതിന് ചെലവഴിക്കുന്നുണ്ട്, എത്ര നേരം നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യലുണ്ട്. നമ്മളെല്ലാം സ്കൂളത്തെ പഠനവും അതേമാതിരി മറ്റു ഈ ഭൗതിക ജീവിതത്തിലെ പഠനവും നമ്മൾ എത്രത്തോളം സമയം നമ്മൾ ചെലവഴിക്കുന്നു, അതിനെക്കാട്ടിയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മളെ ഒരു ലൈഫിലെ എയിം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിനെ പറ്റിയിട്ട്. സൂറത്തുൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതായി കാണാം, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിൽ പറയുന്നത്? വലഖദ് യസ്സർനൽ ഖുർആൻ, തീർച്ചയായും ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിദ്ദിക്രി, ആലോചിച്ച് മനസ്സിലാക്കാൻ. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്ത്? അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മനുഷ്യന്മാരെയും വിളിച്ചിട്ട് ചോദിക്കാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദ്യം ചോദിക്കാണ്, ഫഹൽ മിൻ മുദ്ദക്കിർ, ആലോചിച്ച് മനസ്സിലാക്കുന്നതായി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അയച്ചിട്ടുള്ളത്. നമ്മൾ എത്ര പേര് നമ്മൾ അതിന് സമയം കണ്ടെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ഖുർആൻ പഠിക്കുന്നതും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സമയം അത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഖുർആൻ ടെലികാസ്റ്റ് പ്രോഗ്രാം. അപ്പം എല്ലാ ഞായറാഴ്ചകളും നടക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം ഇന്നത്തെ നമുക്ക് ഒരു എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണ് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ ഖുർആൻ ടെലികാസ്റ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരൊന്നുകൂടി പറയോ. ശദ. ഓക്കെ ശദ, എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെയാണ് സ്ഥലം? ആ ഓക്കെ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സിൽ. മാഷാല്ല. ഓക്കെ, മദ്രസയിൽ പോകാറുണ്ടോ? ഓക്കെ, അപ്പോ സ്കൂളിൽ മാത്രാണല്ലേ പോകുന്നത്? ഓക്കെ ഓക്കെ. ഹോസ്റ്റലാണല്ലേ. ഓക്കെ, ഇതിനു മുന്നേ ടെലികിസിലേക്ക് വിളിച്ചിരുന്നോ? ഖുർആൻ ടെലികിസിലേക്ക്? ഓക്കെ, അൽഹംദുലില്ല. അപ്പൊ സ്ഥിരമായിട്ട് വിളിക്കലുണ്ടല്ലേ? അല്ല, എല്ലാ ഇതിന് മുന്നത്തെ ആഴ്ച വിളിച്ചിരുന്നോ? കഴിഞ്ഞ വീക്ക്? ആ ഓക്കെ. ഇതിന് മുന്നേ സമ്മാനം എന്തെങ്കിലും നേടിയിരുന്നോ? അല്ല ഇത്. ആ ഓക്കെ ഓക്കെ. ശ്രദ്ധ എത്ര ജുസ് ഹിഫ്ലാക്കി മൊത്തം? ഖുർആൻ പഠിക്കുന്നില്ലേ ഇപ്പം? ഓക്കെ, എത്ര ജുസ് ഹിഫ്ലാക്കി? എത്താണ്? ആറ് ജുസ്. ഓക്കെ, ഏതൊക്കെ ആറ് ജുസ് ആണിത്? ബാക്കിൽ നിന്നാണോ മുന്നിൽ നിന്നാണോ? എങ്ങനെ? ക്ലിയർ ആയിട്ട് പറയോ, വോയിസ് ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് അവസാനത്തെ രണ്ട് ജ്യൂസ് ആണ്. ശ്രദ്ധ ആറ് ജ്യൂസ് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ നമ്മള് ടെലികിസിൽ ചോദിക്കുന്ന പോർഷന് പറഞ്ഞാല് അവസാനത്തെ രണ്ട് ജ്യൂസ് ആണ് ഇൻഷാല്ല. അപ്പൊ റെഡിയല്ലേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാല്? ഇൻഷാല്ല. അപ്പം അറിയാലോ, അപ്പൊ മൂന്ന് ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയാല് സമ്മാനം ഉണ്ടാവും ഇൻഷാല്ല. അപ്പൊ തുടങ്ങല്ലേ ഇൻഷാല്ല. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇൻഷാല്ല. أعوذ بالله من الشيطان الرجيم قال نوح رب إنهم عصوني واتبعوا من لم يزده ماله واتبعوا من لم يزده ماله وولده إلا خسارا ومكروا مكرا كبارا. باقي ودك.
3: بسم الله الرحمن الرحيم وقالوا لا تذرني آلهتكم ولا تذرني ودا ولا سواعا ولا يغوث ويعوق ونسرا لقد ضللوا كثيرا ولا تزد الظالمين إلا ضلالا مما خطيئاتهم أغرقوا فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا.
2: اوكي اوكي ما شاء الله. مدي مدي مدي. ഓക്കെ, അപ്പം ഫസ്റ്റ് ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. നല്ല നല്ല പറയണാണ്. അതേപോലെ തജ്വീദൊക്കെ കൃത്യമായിട്ട് ഓതി പാലിച്ചിട്ടുണ്ട് ഇൻഷാല്ല. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങല്ലേ എന്നാല്? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

എന്നാ ഈ പുതിയ വചനങ്ങൾ ഏത് സൂറത്തിലാണ്? സൂറത്തിന്റെ പേര് പറയണം എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നുകൂടി ചോദിച്ചു തരാം ഇൻഷാല്ലാ.

സൂറത്തുൻ നാസിയാത്ത്. സൂറത്തുൻ നാസിയാത്ത് ആണോ ശരിയുള്ള ആൻസർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇതന്നെയാണോ? ഉറപ്പാണോ? സൂറത്തുൻ നാസിയാത്ത് ഉറപ്പാണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂറത്തുൻ നാസിയാത്താണ് ശരിയായുള്ള ഉത്തരം ഇൻഷാല്ലാ. അപ്പൊ അങ്ങനെ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു. നമുക്കുള്ളത് ആകെ ഒരു ചോദ്യമാണ്, അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞാൽ സമ്മാനം ഉണ്ടാവും. റെഡിയാണോ? ഓക്കെ, അവസാനത്തെ ചോദ്യം ഈസിയാണ് ഇൻഷാല്ലാ. അപ്പൊ ചോദ്യം ഇതാണ്, സൂറത്തു തീൻ, സൂറത്തു തീൻ അറിയില്ലേ? ആ സൂറത്തു തീനില് എത്ര ആയത്തുകളുണ്ട് എന്നാണ് ചോദ്യം. പെട്ടെന്ന് പറയണം.

0: ക്വിസിലേക്ക് വിളിക്കണം, എല്ലാ ആഴ്ചയും വിളിച്ചോണ്ട് നിക്കണം. ഇൻഷാല്ലാ. ഓക്കെ, പിന്നെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഇല്ലേ പീസ് റേഡിയോയില്? ആ, അവിടെ അഡ്രസ് ഒന്ന് സെൻഡ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാരോടും സലാം പറയണം. ഇൻഷാല്ലാ. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ഖുർആൻ ടെലികാസ്റ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ലിദാൻ മുഹമ്മദ്.
0: പേരൊന്നും കൂടി പറയോ.
1: ലിദാൻ മുഹമ്മദ്.
0: സ്പെല്ലിംഗ് ഒന്ന് പറയോ, സ്പെല്ലിംഗ് എന്താണ്?
1: LIDHAN.
0: ഓക്കെ, ലിദാൻ മുഹമ്മദോ?
1: ആ.
0: ഓക്കെ, മാഷാല്ലാ. അപ്പം ലിദാൻ എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെയാണ് സ്ഥലം?
1: തിരൂർ പറവണ.
0: തിരൂർ. ഓക്കെ,
2: ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. സൂറത്ത് നാസിഅത്തിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഖാരിഅ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സുഹൃത്ത് നാസിയാത്തിൻ്റെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ ജുസ് ശൈഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്യുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 18, ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്തത്.
1: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാമത്തെ അധ്യായം സൂറത്തു അൻആം 122 മുതൽ 127 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽഹംദ്.

وقد خاب من حمل ظلما وقد خاب من حمل ظلما ومن يعمل من الصالحات.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 98 മുതൽ 114 കൂടി വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ

0: ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തു സജദയിലെ മൂന്നാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ലുൽ ഖുർആൻ സൂറത്തു സജദയിലെ 1-2 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്ന് മൂന്നാമത്തെ ആയത്ത് നമ്മൾ ഹൃദിസ്ഥമാക്കാം. അതിൻ്റെ മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്യാം.

0: ഇൻഷാ സജദയിലെ മൂന്നാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ഹിഫ്ലാക്കിയത്. നിരന്തരം ഓതി റിപ്പീറ്റ് ചെയ്യുകയും ആവർത്തിച്ച് കേൾക്കുകയും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായി മാറുന്ന ഒരു പുണ്യപ്രവർത്തനമെന്ന നിലക്ക് ഇതിന് മുഖവിലക്കെടുക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദ മൂന്നാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ബുറൂജ് മുതൽ സൂറത്തു നാസ് വരെ നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ലറിന്റെ ശബ്ദത്തിൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശ്ശംസു കുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയിറത് وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت

واليوم الموعود وشاهد ومشهود.

والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف

سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسر

كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. لم

بينه رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما

إن الذين آمنوا وعملوا الصالحات أولئك هم خير البشر.

وإنه على ذلك لشهيد وإنه لحب الخير.